റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

0: പുണ്യ വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം നെസ്റ്റ് ഓയിൽ നിന്നും. ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ഐ എം ടൊവിനോ തോമസ്. You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റെ കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

0: കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
6: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
7: Hi, this is Manjuma.
8: Hi, this is Manjuma.
7: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
8: Radio Suno.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസുറാത്തി.
1: മസുറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസുറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
3: Chennai beats.
4: Tamu, head of the hour.
5: In the art of podumakkolanda.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: Radio Suno 91.7.

മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. പതിവ് സമയം ഇന്ന് എവിടെയൊക്കെ ഓണസദ്യ കഴിക്കാൻ പോകണം എന്നുള്ള ചിന്തയിലാണ്. കാരണം ഇപ്പോഴും ആഘോഷങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ സദ്യ വിഭവങ്ങളിലെ പ്രധാന ഐറ്റമാണ് നെയ്യ്. നെയ്യൊഴിച്ച് തുടങ്ങുന്നു, പായസത്തിൽ നെയ്യൊഴിക്കുന്നു. ഇതുപോലെ നെയ്യ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ആർട്ടിക്കിളാണ്, ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന നെയ്യ് അല്ലെങ്കിൽ ഗീ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു കണക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ട് അമൂലിൻ്റെ പ്യുർ ഗീ രണ്ട് ഉൽപ്പന്നങ്ങൾ പട്ടികയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് ബ്രാൻഡുകളും പങ്കിടുന്നത് 6th place എന്നാണ് പറയുന്നത്. ടേസ്റ്റ് അറ്റ്ലസ് പുറത്തുവിട്ട പട്ടികയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ഗീസ് നെയ്കള് 6th എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ എന്തായാലും അത് സന്തോഷകരമായ അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഇത് ഭക്ഷണത്തെ കുറിച്ചായതുകൊണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന നെയ്യ് ആയതുകൊണ്ടും ഇങ്ങനെ ഒരു അറിവ് കൂടെ തന്നിട്ട് മീൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും രുചികരമായ വിഭവങ്ങളുടെ വിശേഷങ്ങൾ വഴിയെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോളൂ കേട്ടോ.

0: കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭവത്തിന്റെ പേര് പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും അത് പ്രോൺസ് നിർവാണയാണ്, ഗ്രീൻ പ്രോൺസ് നിർവാണ. അദ്ദേഹത്തിന്റെ പാചകക്കാരനായിട്ടുള്ള ഷെഫ് അശ്വിൻ തയ്യാറാക്കിയ ഈ സ്പെഷ്യൽ ചെമ്മീൻ വിഭവം ഇപ്പോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും പച്ച മസാലയുടെയും തേങ്ങാപ്പാലിന്റെയും വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് ഈ പ്രോൺസ് നിർവാണ തയ്യാറാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെമ്മീൻ വേണം, ഒരു 500 ഗ്രാം വൃത്തിയാക്കിയത്, മല്ലിയില വേണം, കറിവേപ്പില വേണം, അതോടൊപ്പം തന്നെ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതിന്റെയൊക്കെ പേസ്റ്റ് പോലെ അഴിച്ചെടുക്കുക. പച്ചമുളക് ഒരു 4-6 എടുക്കാം. വിനാഗിരി വേണം, ഒരു 2-3 ടീസ്പൂൺ വരെ ആവാം. മഞ്ഞൾപ്പൊടി വേണം 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ വേണം, കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് വേണം, ഒരു ചെറിയ നുള്ള പഞ്ചസാരയും കൂടെ വേണം കേട്ടോ. മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വെളിച്ചെണ്ണയും വിനാഗിരിയും കൂട്ടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് അരച്ചെടുത്ത ഈ മസാലക്കൂട്ടി, പച്ച മസാലക്കൂട്ട് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. മസാല ചെമ്മീനിൽ നന്നായി പിടിക്കുന്നത് കുറഞ്ഞൊരു 30 മിനിറ്റ് എങ്കിലും ഇത് മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് മൂപ്പിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ആ മസാലയുടെ ഒരു പച്ചമണം മാറി നല്ല പച്ച നിറത്തിൽ ചെമ്മീൻ നന്നായിട്ട് വഴണ്ടതുവരെ വേവിക്കണം. ചെമ്മീൻ വെന്ത് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിക്കുക. ഇനി തീ നന്നായിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് ചെറുതായിട്ട് തിളപ്പിക്കുക. മസാലയുടെ രുചി ഒന്ന് ബാലൻസ് ആയി അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ഉള്ളി പഞ്ചസാര കൂടി ചേർക്കുക. അത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. വെളിച്ചെണ്ണയുടെയും പച്ചമസാലയുടെയും തേങ്ങാപ്പാലിന്റെയും കൊതിയൂറുന്ന മണമുള്ള രുചികരമായ പ്രോൺസ് തിരുവാണ് അതെ ചൂടോടെ തന്നെ അപ്പത്തിനോ ചോറിനോ പൊറോട്ടയ്ക്കോ നാനിനോ എന്തിനൊപ്പം വേണമെങ്കിലും വിളമ്പം.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സെൻസ് അബൂ സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: Hi, this is Suhasini.
3: You're listening to
2: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

മീൽശ്രീയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഇനി കുറച്ച് എരിവായാലോ, നല്ല ചൂട് ചോറിനൊപ്പം അല്പം കൊണ്ടാട്ടം മുളക് തൊടുകറിയായിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു കറിയുടെ ആവശ്യമില്ല എന്നാ പറയുന്നത്. എരിവും പുളിയും നേരിയ മധുരവും വെളിച്ചയുടെ ഒരു നാടൻ മണവും ഒത്തുചേരുന്ന ഒരു വിഭവം. ഇത് കേരളത്തിന്റെ തനതായ രുചികളിൽ ഒന്നാണ്. കഞ്ഞി, കപ്പ, ചൂടുചോറ് എന്നിവയ്ക്കെല്ലാം ഇതൊരു മികച്ച കൂട്ടാണ്. കൊണ്ടാട്ടം മുളക് എങ്ങനെ തയ്യാറാകുന്ന നോക്കാം. പച്ചമുളകിലും തൈരിലും ഉപ്പിലും മുക്കി വെച്ച് വെയിലത്ത് നന്നായിട്ട് ഉണക്കിയാണ് സാധാരണ കൊണ്ടാട്ടം മുളക് തയ്യാറാക്കുന്നത്. പല ദിവസങ്ങൾ വെയിലത്ത് ഉണക്കിയെടുക്കുന്നതുകൊണ്ട് മുളകിന് പ്രത്യേക രുചിയും മണവും ലഭിക്കും. ആവശ്യത്തിന് എണ്ണയിൽ വറുത്ത് ചോറിനൊപ്പം കഴിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ ഉണക്ക മുളക് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന തൊടുകറിയിൽ മുളകിന്റെ എരിവിനൊപ്പം പുളിയുടെ രുചിയും ചെറിയ ഉള്ളിയുടെ മധുരവും ഒക്കെ ചേർന്നാൽ ഒരു പ്രത്യേക കറിയാകുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് കൊണ്ടാട്ടം മുളക് അറിയാം. കൊണ്ടാട്ടം മുളക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ നമുക്കിപ്പോ ഇവിടെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ചെടുക്കുക. ചെറിയ ഉള്ളി വേണം 10 or 12, വെളുത്തുള്ളി വേണം 5-6 ഇഞ്ച്, പുളി വേണം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം, മുളകുപൊടി 1/2 teaspoon വേണം, മഞ്ഞൾപ്പൊടി, ശർക്കര, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, ഉലുവ, കറിവേപ്പില, വെള്ളം, ഇത്രയും സാധനങ്ങൾ. ആദ്യം പുളി അല്പം ചൂടുവെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് പുളി വെള്ളം തയ്യാറാക്കുക. അതിനുശേഷം ചൂട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന്റെ എണ്ണ ചൂടായി കഴിയുമ്പോൾ കൊണ്ടാട്ടം മുളകും ചേർത്ത് വളരെ ചെറിയ തീയിൽ വറുത്തെടുക്കുക. മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്ത മുളക് മാറ്റിവെക്കുക. അതേ ചട്ടിയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കുക. ഉലുവയും കറിവേപ്പിലയും ചേർക്കാം. പിന്നാലെ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ല മണം വരുന്നതൊരു വഴറ്റിയെടുക്കുക. ഇനി തീ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കുക. പൊടികൾ കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിളക്കുക. തയ്യാറാക്കിയ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങുന്ന സമയത്ത് വറുത്തു വെച്ച കൊണ്ടാട്ടം മുളക് ചേർക്കാം. മുളക് പുളിവെള്ളത്തിൽ നന്നായി കുതിർന്ന് മൃദുവാകുന്നതുവരെ ചെറിയ തീയിൽ വേവിക്കുക. അവസാനം ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കുക. ശർക്കരയുടെ അളവ് കൂടുതലാവരുത്. പുളിയുടെയും എരിവിന്റെയും രുചിയുടെയും ബാലൻസ് ആവാനായിട്ട് ആവശ്യമായ അത്ര ശർക്കര മാത്രം ചേർക്കുക. കറി അല്പം കുറുകിയ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. മുകളിൽ അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് രുചിയും മണവും കൂടും. ഉഷാറ് തന്നെ. ചൂട് ചോറിനൊപ്പം കൊണ്ടാട്ടം മുളക് തൊടുകറി. Chennai beats double head of the hour in the art of podumakkolanda.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: راديو سنو 91.7 FM Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

മീൻ വിഭവങ്ങള് അതിഷ്ടമല്ലാത്ത ആരുമില്ല. അത് പൊരിച്ചതാവാം, കറിവെച്ചതാവാം, ഗ്രില്ല് ചെയ്തതാവാം, അങ്ങനെ മീൻ കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകളുടെ തീൻമേശയിൽ എപ്പോഴും പ്രാധാന്യമുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മീൻ എങ്ങനെയാന്ന് വെച്ചാല്, ഒരു കറി ഉണ്ടാക്കുന്നില്ല, മീൻ വൃത്തിയാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞിരുന്നത്. അതായത് മീനിന്റെ ചെതുമ്പല് കളയുന്നതിന് വളരെ എളുപ്പത്തിൽ ചെയ്യണം. അതിന് ചെറിയ പൊടിക്കൈകളാണ്. ചെതുമ്പല് കളയുന്നതിന് മുമ്പ് മീൻ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. മീനിന്റെ പുറത്ത് ചെളിയോ മറ്റോ അഴുക്കുകളോ ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കം ചെയ്യണം. അതിനുശേഷം മീൻ വളരെ നനഞ്ഞ നിലയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൃത്തിയുള്ള ഒരു തുണിയോ പേപ്പറോ ടവലൊക്കെ ഉപയോഗിച്ച് പുറത്തെ വെള്ളം ചെറുതായിട്ട് തുടച്ചെടുക്കുക. ഇതോടെ മീൻ കയ്യിൽ വഴുതാനുള്ള സാധ്യത കുറയും. ഇനി ഒരു സാധാരണ സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ച് ചെതുമ്പല് നമുക്ക് ഉരച്ചു മാറ്റാനായിട്ട് പറ്റും. അപ്പൊ മീൻ ഒരു വലിയ പാത്രത്തിലേക്കോ സിങ്കിലേക്കോ വെക്കുക. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് കത്തി ഉപയോഗിക്കേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട. നാട്ടിലൊക്കെ ആണെങ്കിൽ കല്ലിൽ ഉരച്ചു വരെ നമ്മൾ ചെതുമ്പല് കളയാറുണ്ട്. ഇത് നല്ല തണുത്ത വെള്ളത്തിൽ എടുത്തു വെച്ചിട്ട് അതിനുശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ എല്ലാവരും ഒന്ന് നോക്കിക്കോട്ടെ. അപ്പൊ തണുത്ത വെള്ളത്തിൽ സാധാരണ നമ്മൾ ഫ്രോസൺ മീൻ മേടിച്ച് ഇവിടെ ക്ലീൻ ചെയ്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ ക്ലീൻ ചെയ്യാത്ത മീനുകൾ അങ്ങനെ നമ്മൾ വാങ്ങുവാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മീൽസ് റെഡിയുടെ വിശേഷങ്ങളിൽ നിന്നും തൽക്കാലം ടാറ്റ, ബൈ ബൈ.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
2: ഈണമൊത്ത ഒരിശൽ കോഴിക്കോട് അബൂബക്കർ എന്ന മാപ്പിളപ്പാട്ട് കലാകാരന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ഔക്കുഭായി എന്ന കോഴിക്കോട് അബൂബക്കർ.
3: ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.
2: കാലാതീതമായ ഓർമ്മകളുടെ തന്ത്രികളിലേക്ക് കോഴിക്കോട് അബൂബക്കർ എന്ന അതുല്യ സംഗീതജ്ഞൻ കുരുത്തുവെച്ചത് എണ്ണമറ്റ ജനപ്രിയ ഗാനങ്ങൾ തന്നെയായിരുന്നു. ദാസേട്ടൻ ആലപിച്ച കരയാനും പറയാനും, കണ്ണീരിൽ മുങ്ങി ഞാൻ തുടങ്ങിയ പ്രശസ്ത പാട്ടുകൾ പിറന്നത് ഈ കോഴിക്കോട്ടുകാരന്റെ കരങ്ങളിലായിരുന്നു. എത്തി മിന്നത്താണി എന്ന ഹിറ്റ് ഗാനം ചിത്രശേഷി പാടുന്ന ആദ്യത്തെ മാപ്പിളപ്പാട്ടാണ്. ഉമ്മയെ ചോദിച്ചു എന്ന ഗാനത്തിൽ ദാസേട്ടനോടൊപ്പം പെൺ ശബ്ദത്തിൽ പാടിയത് അന്ന് കുട്ടിയായിരുന്ന വിജയ് യേശുദാസ് ആയിരുന്നു. ഇതുപോലെ ഒരു പിടി മനോഹരമായ പാട്ടുകൾ പതിവായി ഞാൻ കരമുയർത്തി, മൗത്തും ഹയാത്തിനും, ഖൈറുൽ വരായ സീദി, മക്കത്തു പൂത്തൊരു, ത്വഹ റസൂലുള്ളാവേ, അന്ത്യദൂതരെ തുടങ്ങി നമ്മളെന്നും ഓർക്കുന്ന മനോഹരമായ ഈ ഗാനങ്ങളൊക്കെ സമ്മാനിച്ച് അദ്ദേഹം നമ്മളിൽ നിന്നും വിടവാങ്ങി കഴിഞ്ഞ സെപ്റ്റംബർ 1st. കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കുഭായിയുടെ ഓർമ്മകളിലൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച കരയാനും പറയാനും എന്ന ഗാനം ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Hi Radio Suno display, njan ningalude Bijo Narayanan.
0: You are listening to
2: Radio Suno. Ini kete kete uthu thura.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
3: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഇബ്രാഹിം നബിയുടെ ചരിത്രം 20 വരികളിൽ ഉൾക്കൊള്ളിച്ച് പി ടി അബ്ദുറഹ്മാൻ എന്ന മഹാകവി എഴുതിയ മനോഹരമായ പാട്ട്. ഈ ഗാനത്തിന്റെ ഈണത്തിന് പിന്നിലും കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കൂഭായി ആണെന്നത് ഇന്നും പലർക്കും അജ്ഞാതമാണ്. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ. കോഴിക്കോട് അബൂബക്കറിക്ക മാപ്പിളപ്പാട്ട് ട്രൂപ്പിൽ തബലിസ്റ്റായി പ്രവർത്തിക്കുന്ന കാലം. വടകര കൃഷ്ണദാസും വിളയിൽ ഫസീലാത്തയുമൊക്കെയാണ് ഗായകർ. എല്ലാ ഗാനമേളകളിലും ഒരേ ഗാനങ്ങൾ പാടുന്ന, ഒരേ ആലാപന രീതി പിന്തുടരുന്ന രീതി അന്ന് തൊട്ടേ അബൂബക്കർക്ക് അരോചകമായി തോന്നിയിരുന്നു. ഗാനമേളകൾ നടക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലായതുകൊണ്ട് കേൾവിക്കാർ ഒന്നല്ലെങ്കിലും വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ എന്നും ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ, എന്നും ഒരേ പാട്ടുകൾ തന്നെ പാടുന്നത് മടുപ്പല്ലേ എന്ന് വി എം കുട്ടി മാഷിനോട് ഔക്കൂബായി നേരിട്ട് ചോദിക്കുക തന്നെ ചെയ്തു. അതിനൊരു പ്രതിവിധി അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ചാവക്കാട്ടെ ഒരു കല്യാണ വീട്ടിൽ പരിപാടിക്ക് പോയ സമയം. ഗായകർ റിഹേഴ്സൽ നടത്തുന്നതിനിടെ കേട്ട ഗാനം രണ്ടു തരത്തിൽ ആകർഷിച്ചു അദ്ദേഹത്തെ. വരികൾക്ക് ചേർന്ന ഈണമല്ല പാട്ടിന്, എന്നാൽ വരികളോ അതിമനോഹരവും. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കോഴിക്കോട് അബൂബക്കർക്ക വരികൾ എഴുതിയ പുസ്തകം വിളയിൽ ഫസീലാത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയായിരുന്നു. പിന്നീട് പിറന്നത് ചരിത്രമാണ്. മാപ്പിളപ്പാട്ട് സംഗീത സംവിധായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നതും അവിടെ നിന്ന് തന്നെ. ഇന്നും കലാപ്രേമികൾ ബഹുമാനത്തോടെ മൂളുന്ന ഗാനമായി മാറുകയായിരുന്നു ഇത്. ചാവക്കാട്ട് പരിപാടി കഴിഞ്ഞ് നേരെ പോയത് മുംബൈയിലേക്ക്. വിവിധ വിഭാഗത്തിലെ മാപ്പിളപ്പാട്ടുകൾ ഉൾപ്പെടുത്തി നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ. പുതിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം മത്സരത്തിനുൾപ്പെടുത്താൻ എല്ലാവർക്കും പേടിയായിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ച് ഒരാമുഖത്തോടെ വേദിയിൽ ആ ഗാനം അവതരിപ്പിച്ചു. അവിടെ നിന്ന് ലഭിച്ച ആത്മവിശ്വാസമായിരുന്നു എണ്ണിയാലൊടുങ്ങാത്ത ഗാനങ്ങളുടെ ഈണങ്ങൾക്കുള്ള കോഴിക്കോട് അബൂബക്കറിക്കയുടെ കൈമുതൽ.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: 7FM. Qatar's favorite radio station.
1: This is
2: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
0: Now available on Spotify
2: and
0: Ghana.
3: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
6: തീർച്ചയായും, ചോദിച്ചോളൂ.
5: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
6: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
5: സെപ്റ്റംബർ 11?
6: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ @M4Marry.com.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ. 1944 കോഴിക്കോട് പന്നിയങ്കരയിൽ ഇമ്പിശമ്മുവിന്റെയും ഖദീജയുടെയും 7 മക്കളിൽ 5-ാമനായി ജനിച്ച അബൂബക്കറിന്റെ കുടുംബത്തിൽ കലാജീവിതവുമായി ബന്ധമുള്ള ആരുമുണ്ടായിരുന്നില്ല. നിസ്കാരപ്പായയിലിരുന്ന് വല്ലപ്പോഴും ഉമ്മ പാടിക്കൊടുക്കുന്ന ബൈത്തുകൾ മാത്രമായിരുന്നു അടിത്തറ. തന്റെ പാട്ടിനോടുള്ള കമ്പത്തെ തടയാൻ വീട്ടിൽ ആരും ശ്രമിച്ചില്ല എന്നതും ഭാഗ്യമായി ഔഖൂബായി കണക്കാക്കിയിരുന്നു. പന്നിയങ്കര LP സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കുറ്റിച്ചിറ UP സ്കൂളിലേക്ക് മാറിയ കാലം. അന്ന് കൂട്ടായി ഉണ്ടായിരുന്നത് സാക്ഷാൽ മാമൂക്കോയ. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്ന കാലം. അന്ന് സ്കൂളിൽ സംഗീതത്തിന് ഒരു പിരീഡ് ഉണ്ടായിരുന്നു. സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപിക ക്ലാസ്സിൽ വന്ന് തനിക്കറിയാവുന്ന പാട്ടുകൾ പാടി പിരീഡ് തീർക്കുന്നതിൽ മുഷിഞ്ഞ മാമൂക്കോയ ഒരിക്കൽ പറഞ്ഞു, ടീച്ചറെ ഇന്ന് ഇവൻ പാടും. അത് കേട്ട അധ്യാപികയ്ക്കും സന്തോഷം. അബൂബക്കർ പാടി. ലതാ മങ്കേഷ്കർ പാടിയ ഒരു മനോഹരമായ ഹിന്ദി ഗാനം. സ്കൂൾ മതിലിനോട് ചേർന്നാണ് പ്രശസ്ത തബലിസ്റ്റ് ഉസ്മാന്റെ വീട്. അന്ന് ക്ലാസ് മുറികൾക്ക് അരമതിൽ മാത്രമേ ഉള്ളൂ. അബൂബക്കറിന്റെ പാട്ട് ഉസ്മാൻ വളരെ വ്യക്തമായി തന്നെ കേട്ടു. MS ബാബുരാജിന്റെ ആത്മമിത്രവും പ്രിയ തബലിസ്റ്റുമായിരുന്നു ഉസ്മാൻ. അന്ന് തന്നെ അബൂബക്കറിനെയും കൂട്ടി ഉസ്മാൻ ബാബുരാജിന്റെ സംഗീത സദസ്സിലെത്തി. അങ്ങനെ ബാബുരാജിന്റെ ഗാനമേളകളിലെ പെൺ ശബ്ദമായി കോഴിക്കോട് അബൂബക്കർ മാറി. അന്ന് ഗാനമേളകളിൽ പാടുന്ന സ്ത്രീകൾ കുറവായിരുന്നു. അതുകൊണ്ട് വളർന്ന് ശബ്ദം മാറുന്നതുവരെ ബാബുരാജിന്റെ ട്രൂപ്പിലെ പെൺ ശബ്ദത്തിൽ പാടുന്ന ഗായകനായി കോഴിക്കോട് അബൂബക്കറിക്ക മാറി. പാടാൻ അനുവദിച്ചെങ്കിലും വാദ്യോപകരണങ്ങൾ തൊടുന്നതിനൊക്കെ നിയന്ത്രണമുണ്ടായിരുന്നു. ആ വാശിക്ക് പിന്നീട് അദ്ദേഹം തബല സ്വയം കൊട്ടിപ്പഠിച്ചു. അതോടെ ഉസ്മാനൊപ്പം അബൂബക്കറും ഗാനമേളകളിൽ തബലിസ്റ്റായി മാറി. കോഴിക്കോട് അബൂബക്കറിക്കയുടെ സംഗീതത്തിൽ ബാപ്പു വെള്ളിപ്പറമ്പിന്റെ രചനയിൽ ദാസീട്ടൻ പാടിയ മൗത്തും ഹയാത്തിനും ഉടമസ്ഥൻ എന്ന ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: സത്യ റെഡിയാണ്. പായസം ഇടുന്ന
1: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.
1: കലാരംഗത്ത് കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കൂബായി കൈവയ്ക്കാത്ത മേഖലകളില്ല. ഒരു സകലകലാ വല്ലഭൻ തന്നെയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത നാടക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി കെ ടി മുഹമ്മദിന്റെ സംഗമം തിയേറ്റേഴ്സ് സൃഷ്ടി എന്ന നാടകം അവതരിപ്പിക്കുന്ന സമയം. അവതരണത്തിലെ പുതുമ കൊണ്ടും ആശയത്തിന്റെ തനിമ കൊണ്ടും സൃഷ്ടി ശ്രദ്ധേയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ നാടകം സ്റ്റേജിൽ കയറുന്നതിന് തൊട്ടു മുൻപ് പ്രധാന നടനായ ചേമഞ്ചേരി നാരായണൻ നായർക്ക് കുടുംബത്തിൽ ഒരു മരണമുണ്ടായതിനാൽ അത്യാവശ്യമായി വീട്ടിൽ പോകേണ്ടി വന്നു. പകരം ആര് സ്റ്റേജിൽ കയറുമെന്നോർത്ത് കെ ടി ആകെ വിഷമത്തിലായി. അന്ന് ട്രൂപ്പിൽ തബല വായിക്കുന്നത് കോഴിക്കോട് അബൂബക്കറാണ്. ചേമഞ്ചേരിക്ക് പകരം സ്റ്റേജിൽ കയറാമോ എന്ന് ചോദിച്ച കെ ടി അത്ഭുതപ്പെടുത്തി ശരി മേക്കപ്പ് ഇട്ടോളൂ എന്ന് കോഴിക്കോട് അബൂബക്കറിക്ക പറഞ്ഞു. മാസങ്ങൾ നീളുന്നതാണ് അക്കാലത്തെ നാടക റിഹേഴ്സൽ. റിഹേഴ്സലിന്റെ തുടക്കം മുതൽ നാടക സംഭാഷണം കേട്ട് തബല വായിച്ചിരുന്ന അബൂബക്കറിന് എല്ലാ കഥാപാത്രങ്ങളുടെയും സംഭാഷണം മനഃപ്പാഠമായിരുന്നു. ചേമഞ്ചേരി തിരിച്ചു വരുന്നത് വരെ അബൂബക്കർ

ഭാസ്കർ ആ റോളിൽ തകർത്തഭിനയിച്ചു. എം എസ് ബാബുരാജിന്റെ ഗാനമേള ട്രൂപ്പിലെ പെൺ ശബ്ദത്തിന്റെ ഉടമ. അവിടെ വെച്ച് ആരും പഠിപ്പിക്കാതെ തന്നെ തബലിസ്റ്റായി മാറി, പിന്നീട് സംഗീത സംവിധായകനും. പേരെടുത്തു പറയാൻ പ്രത്യേകിച്ച് ആരും ഗുരുക്കന്മാരായില്ലെങ്കിലും ബാബുരാജിന്റെ ട്രൂപ്പിലെ തബലിസ്റ്റായ ടി ഉസ്മാൻ തബല വായിക്കുന്നത് കണ്ടാണ് തബലയിൽ കോഴിക്കോട് അബൂബക്കറിക്ക് താല്പര്യം ജനിക്കുന്നത്. എം എസ് കോയ എന്ന മാപ്പിളപ്പാട്ടു കലാകാരനാണ് തബലയുടെ ശാസ്ത്രീയ വശങ്ങളും മാപ്പിളപ്പാട്ടിന്റെ രീതികളും അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നീട് ഹാർമോണിയവും അദ്ദേഹം തന്റെ വരുതിയിലാക്കി. ബാബുരാജിന്റെ ട്രൂപ്പ് കൂടാതെ ഹട്ടൻ, സുകുമാരൻസ് ബ്രദേഴ്സ് തുടങ്ങിയ ട്രൂപ്പുകളിലും കോഴിക്കോട് അബൂബക്കറിക്ക തബലിസ്റ്റായി പ്രവർത്തിച്ചു. കോഴിക്കോട് അബൂബക്കറിക്കയുടെ ഈണത്തിൽ പിറന്ന ഗാനം, ചിത്രചേശി പാടിയ ആദ്യത്തെ മാപ്പിളപ്പാട്ട് എത്തി മിന്നത്താണി. ആ ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.
1: കോഴിക്കോട് അബൂബക്കറിക്ക ആദ്യമായി മാപ്പിളപ്പാട്ട് ചിട്ടപ്പെടുത്തിയതിന് ശേഷം ഈ മേഖലയിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബാപ്പു വെള്ളിപ്പറമ്പ് രചന, അബൂബക്കർ സംഗീതം. ഇത് മാപ്പിളപ്പാട്ട് രംഗത്ത് വിജയം കൊയ്ത കൂട്ടുകെട്ടുകളാണ്. യേശുദാസിന്റെ തരംഗിണിയിൽ നിന്ന് ഈ കൂട്ടുകെട്ടിൽ പ്രശസ്തമായ മാപ്പിളപ്പാട്ടുകൾ പുറത്തിറങ്ങി. മൈലാഞ്ചി, ജന്നത്തുൽ ഫിർദൌസ് എന്നീ ആൽബങ്ങളുടെ പരമ്പരകൾ വലിയ ജനപ്രീതി നേടി. എത്ര പാട്ടുകൾക്ക് ഈണം പകർന്നുവെന്ന് കോഴിക്കോട് അബൂബക്കർക്ക കണക്ക് വെച്ചിട്ടില്ല. യേശുദാസ്, ചിത്രചേച്ചി, വി എം കുട്ടിമാഷ്, എം പി ഉമ്മറുകുട്ടി, എരഞ്ഞോളി മൂസ, കണ്ണൂർ ഷെരീഫ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഗായകർ കോഴിക്കോട് അബൂബക്കർക്കയുടെ പാട്ടുകൾക്ക് ശബ്ദമായി. അദ്ദേഹം സംഗീതം നൽകിയ നിരവധി സുന്ദര ഗാനങ്ങൾ സംഗീത പ്രേമികളുടെ ചുണ്ടിൽ ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ട്. ചില ഒപ്പനപ്പാട്ടുകളും ചടുലത കൂടിയ മാപ്പിളപ്പാട്ടുകളും മാറ്റി നിർത്തിയാൽ ആയാസരഹിതമായി പാടാവുന്ന ഈണങ്ങളായി

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.

brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 550-4998. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.

2010 മുതൽ പുറത്തിറങ്ങിയ ഈ ഗാനം കേട്ട മാപ്പിളപ്പാട്ട് സ്നേഹികൾ ഒരുപാട് വർഷം പുറകോട്ട് പോയിട്ടുണ്ടാവും. പ്രണയവും വിരഹവും കൂടെ മധുരം കിനിയുന്ന ഓർമ്മകളുടെ കുട്ടിക്കാലവും ചേർത്ത് ബാപ്പു വെള്ളിപ്പുറം എഴുതിയ ഈ വരികൾക്ക് ഗൃഹാതുരത തുളുമ്പുന്ന ഈണം നൽകിയത് മാപ്പിളപ്പാട്ട് ഈണങ്ങളുടെ സുൽത്താൻ കോഴിക്കോട് അബൂബക്കറിക്കയായിരുന്നു. കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും സിനിമയ്ക്ക് പാട്ടൊരുക്കാൻ കോഴിക്കോട് അബൂബക്കറിക്കയ്ക്ക് അധികം അവസരമൊന്നും ലഭിച്ചില്ല. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്യുന്ന മൈലാഞ്ചി എന്ന സിനിമയുടെ ജോലികൾക്കായി അളകാപുരിയിൽ താമസിക്കുന്ന സമയം. എ.ടി. ഉമ്മറാണ് സംഗീത സംവിധായകൻ. എതിർവശത്ത് കൊളംബോ ഹോട്ടലിന്റെ മുകൾ നിലയിൽ അബൂബക്കറിനൊരു മുറിയുണ്ട്. ചിത്രത്തിന്റെ PR ഒരു ദിവസം അബൂബക്കറിനെ കൂട്ടിക്കൊണ്ടുപോയി. ചിത്രത്തിലൊരു മാപ്പിളപ്പാട്ടും ഒരു ഒപ്പനപ്പാട്ടും വേണം. പക്ഷേ സംഗീത സംവിധായകൻ എന്ന എ.ടി. ഉമ്മറിന്റെ പേര് മാത്രമേ വെക്കാൻ കഴിയൂ. വിരോധമില്ലാതെ കോഴിക്കോട് അബൂബക്കറിക്ക രണ്ട് ഗാനങ്ങൾ ഒരുക്കിയ ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ് ആയ മൈലാഞ്ചി ആയിരുന്നു അതിലൊന്ന്. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടകന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചോ എന്നുള്ളത് സംശയമാണ്. എങ്കിലും പരാതിയോ പരിഭമോ ഒന്നുമില്ലാതെ താൻ ചെയ്തതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന മട്ടിൽ വെറും ഒരു തബലിസ്റ്റായി മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. കേട്ടാലും കേട്ടാലും മതി വരാത്ത ഇദ്ദേഹത്തിന്റെ ഈണങ്ങൾ ആലപിക്കാത്ത ഗായകർ തന്നെ ചുരുക്കമാണ്. മനോഹരമായ നിരവധി പാട്ടുകൾക്ക് ഈണം നൽകിയിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ കോഴിക്കോട് അബൂബക്കറിക്കയെ വീണ്ടും ജനകീയനാക്കിയത് മുഹബത്തിൻ കുഞ്ഞബ്ദുള്ളയുടെ അണിയറ പ്രവർത്തകരാണെന്ന്

0: सुनो 91.7 FM Qatar's favorite radio station.
1: अरे എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.
2: വിജയേശുദാസ് ആദ്യമായി പാടുന്നത് കോഴിക്കോട് അബൂബക്കറിക്കയുടെ ഈണത്തിലാണ്. രസകരമായൊരു കഥയുണ്ട്. വിജയേശുദാസിന്റെ കുട്ടിക്കാലത്ത് ഒരു പിറന്നാൾ ദിവസം വൈകിട്ട് ക്ലാസ്സിലെ സുഹൃത്തുക്കളും അധ്യാപകരുമൊക്കെ വരുന്നതിനാൽ ദാസേട്ടന്റെ വീട്ടിൽ അലങ്കാര പണികളൊക്കെ ചെയ്യുന്ന തിരക്കിലവസം. ദാസേട്ടന്റെ വീട്ടിൽ അലങ്കാര പണികളൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് കൊച്ചു വിജയ്.

ഒറ്റയെ പാടി റെക്കോർഡ് ചെയ്ത പാട്ട് രാത്രി തിരക്കുകളൊക്കെ ഒഴിഞ്ഞപ്പോൾ അബൂബക്കറിനൊപ്പം ഇരുന്ന് ദാസേട്ടൻ കേട്ടു. എന്റെ മോൻ ഇത്ര മനോഹരമായി പാടുമോ എന്ന് യേശുദാസ് അമ്പരന്നു. തരംഗിണി മ്യൂസിക്സ് പുറത്തിറക്കിയ ഉമ്മയെ ചോദിച്ചു പൊന്നുമോള് കരയല്ലേ എന്ന ആ ഗാനം വൻ ഹിറ്റായി മാറി. വർഷങ്ങൾക്ക് മുൻപ് ദുബായിലെ ഒരു വേദിയിൽ വിജയ് യേശുദാസ് ഈ പാട്ട് പാടുകയാണ്. ദാസേട്ടൻ പാടിയ ഭാഗമാണ് വിജയ് പാടുന്നത്. കുട്ടിയുടെ ശബ്ദത്തിൽ പാടുന്നത് തബലിസ്റ്റിന്റെ മകളും. സദസ്സിലിരുന്ന കോഴിക്കോട് അബൂബക്കർക്ക വേദിയിലെത്തിയപ്പോഴാണ് വിജയ് യേശുദാസ് കുട്ടിക്കാലത്ത് പാടിയ പാട്ടാണിതെന്ന് എല്ലാവരും

0: Hi everyone, this is Bharat here.
1: You're listening to
0: Radio Suno 91.7 Kete Kete Kootukoodam.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.
1: മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഈണങ്ങളുടെ സുൽത്താൻ കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കോഭായ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഔക്കുബായി എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടി നമുക്ക് കേൾക്കാം കേട്ടോ.
2: വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിൽ ഷാബായി എന്ന് പറഞ്ഞൊരു കലാകാരൻ മലയാളികളൊക്കെ ഇങ്ങനെ ബായി എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരും സാധാരണ ആൾക്കാർക്കാണ് വിളിക്കുന്നത്. ആദ്യമായിട്ട് വിളിച്ചത് ഷാബായിയാണ്. അതെല്ലാം വിളിക്കാൻ എളുപ്പമുള്ള പേരാണല്ലോ. എല്ലാവരും
1: അതുപോലെ മാപ്പിളപ്പാട്ടിലോട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: അല്ല, ഞാനൊരു 14 വയസ്സിൽ ഇങ്ങനെ കൂടുതൽ പാട്ട് പാടി ഇങ്ങനെ പുറത്തിറങ്ങിയാളാണ് ശബ്ദത്തില്. ഇങ്ങനെ അത് 6 ചാൻസിലൂടെ ബാബുരായിട്ട് പരിചയപ്പെട്ട് 14 വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഈ ശബ്ദത്തിൽ പാടി തുടങ്ങിയ ആളാണ്. കാരണം ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ സ്കൂളിന്റെ അടുത്ത് പൗരാജിന്റെ അഭിനയിച്ച് താമസിച്ചിരുന്നു. അദ്ദേഹം ഇത് കേൾക്കാനിടയായി എന്റെ പാട്ട്. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പൗരാജിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് അന്വേഷിച്ച് നോക്കുമ്പോ അവർക്ക് പരിചയമുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ. അങ്ങനെ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ പരിപാടികളിലൊക്കെ ഞാൻ ശബ്ദമായിട്ട് ശബ്ദമൊക്കെ മാറിയതിനു ശേഷം ഞാൻ അതിനെ പബ്ലിസ്റ്റായി. ഞാൻ വളരെക്കാലം തമിഴിൽ പോയിട്ട് പിന്നീടാണ് സംഗീത സംവിധാനമൊക്കെ തുടങ്ങി.
1: മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങളുടെ സുൽത്താൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോട് അബൂബക്കർ, അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബർ 1 നമ്മൾ നിന്നും വിട പറഞ്ഞു പോയത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം റേഡിയോ സിനോയ്ക്ക് വേണ്ടി തന്ന ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷനാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോ സിനോ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: This is
0: Radio Suno 91.7 FM,
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
3: സ്കൂളും തുറന്ന് തിരക്കുമായി.
4: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
3: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
4: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
3: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
4: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: Safari, world-class shopping experience, Doha, Qatar.

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്, ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഓർമ്മയിൽ കോഴിക്കോട് അബൂബക്കർ.
2: മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്, ഈണങ്ങളുടെ സുൽത്താൻ കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കോഭായ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ദാസേട്ടിനൊപ്പം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് കോഴിക്കോട് അബൂബക്കർ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
3: ഞാൻ കുട്ടികളുടെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പുതിയ പുതിയ പാട്ടുകളൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ എന്നെ വെട്ടിട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചതാണ്. അപ്പൊ നമ്മള് വർക്ക് ചെയ്തിട്ട് ട്രാക്ക് വോയിസിൽ വേറൊരാളെ കേട്ടിട്ടാണല്ലോ അവിടെ കൊണ്ട് കൊടുക്കുന്നത്. അവിടെ മറ്റേ കൊണ്ടുപോകും, ദാസേട്ടന്റെ വോയിസ് മാത്രം മിസ് ചെയ്യും, ബാക്കിന്റെ വർക്ക് ഞാൻ കോഴിക്കോട് ചെയ്യും, അല്ലെങ്കിൽ സർജറിയും ദേവാണ്ടും ചെയ്യും. അതേപോലെ ദാസേട്ടന്റെ സൗകര്യം എപ്പോഴാണെങ്കിൽ ഇത്ര സാറ്റിന് യാതാവരൊക്കെ വരും. ദർശന സമയത്ത് ഇങ്ങനെ മറ്റേ വോയിസ് മിസ് ചെയ്യും. അവര് കണ്ണീരിൽ മുങ്ങി പറയാനും പറയാനും യത്തീമൻ നടത്താനും ഒരുപാട് റസൂല് ഒത്തിരി ഗാനങ്ങളുണ്ട്.
2: അതെ, ഒരുപാട് ഗാനങ്ങൾ, 3000-ലധികം പാട്ടുകൾ. ആ ഈണങ്ങൾ കേട്ട് വളർന്നവർക്ക് അത്ര എളുപ്പമാവില്ല അത് മറക്കാൻ. കാലം എത്ര കഴിഞ്ഞാലും ആ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും. ഓരോ ഈണത്തിലും ആരും കാണാതെ കേൾക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കൊപ്പം അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമ്മളോടൊപ്പം ഉണ്ടാകും. ഹൃദയത്തിൽ ഇടം നേടിയ കലാകാരന്മാർക്ക് പൂർണമായൊരു വിടപറച്ചിൽ ഒരിക്കലും ഉണ്ടാകില്ല. അദ്ദേഹം പകർന്നു നൽകിയ ഈണങ്ങളിലൂടെ കോഴിക്കോട് അബൂബക്കർ നമുക്കിടയിൽ

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
3: എനിക്കറിയാം എന്താ വരുമെന്ന്.
4: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
2: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു. അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.

0: കൂളും തുറന്ന് തിരക്കുമായി.
1: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
0: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷേ ഉള്ളൂ.
1: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
0: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Hi, this is your singer Rahul Nambiar.
5: Vasandamullai pole vandu.
4: You're listening to Radio Suno 91.7, Qatar's favorite radio station.
6: Favorite radio station.
4: Ketu kootu koodam.

0: this frequency. Now, available on Vodafone Shuf app.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: suno 91.7 FM Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304. ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at mfomari.com.

0: Radio Sino 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്താ പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻകോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻകോ. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ടെസോര പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: സൂപ്പർ

തജം തജം തടകടതാം. പാടുന്നു മുറി നിൽക്കുമ്പോൾ വനവീതിയിൽ മുള പാടുകയായി തകിട ധീന്ദിരന തകിട ധീന്ദിരന ധൃഗിടോം ധൃഗിടോം.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
6: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
7: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
6: അതെന്ത് പേര്?
8: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
9: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
10: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
11: തീർച്ചയായും, ചോദിച്ചോളൂ.
10: അതെ, എന്റെ കല്യാണം എപ്പോഴാണ് നടക്കുക?
11: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
10: സെപ്റ്റംബർ 11?
11: അതെ, സെപ്റ്റംബർ 11 M4 മാരിടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 to 9 M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mary.com.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
1: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD&Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD&Co. ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: സ്കൂളും തുറന്ന് തിരക്കുമായി,
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
5: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
5: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുക, സഫാരി 10, 20, 30 പ്രൊമോഷൻ August 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
0: Safari, world-class shopping experience, Doha, Qatar.
6: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
3: ദസോറ പായസം ഖത്തർ ഉണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498. ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: suno 91.7 FM Qatar's favorite radio station.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: സ്കൂളും തുറന്ന് തിരക്കുമായി,
4: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
6: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
4: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
6: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
7: ഖത്തർ കാത്തിരിക്കുക, സഫാരി 10, 20, 30 പ്രൊമോഷൻ August 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
8: Safari, world-class shopping experience, Doha, Qatar.
9: Hi, I'm Rijisha Vijay.
10: You're listening to Radio Suno
9: 91.7 FM.

0: This is Radio Suno 91.7 FM,
1: Qatar's happiness frequency.
0: Now available on
2: Uridu TV channel number 911.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സൂപ്പർ ഹിറ്റ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
8: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
7: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
9: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
10: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
9: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
11: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
12: തീർച്ചയായും, ചോദിച്ചോളൂ.
11: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
12: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
11: സെപ്റ്റംബർ 11?
12: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
13: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mary.com.

0: ഹായ്, ദിസ് ഇസ് പൃഥ്വിരാജ്. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഓണസദ്യ റെഡിയാണ്. പായസം
1: പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: This is Radio Suno. പുണ്യവചനങ്ങളിലൂടെ ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: ഹായ്, ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. റേഡിയോ സിനോയിൽ സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയും കൂടെ നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഇന്നത്തെ ഒരു ഉഗ്രൻ യാത്രയെന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ യാത്രയിൽ ഒരു സങ്കടം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം ഇന്നത്തെ യാത്ര ഒരാളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫുട്ബോൾ ലോകം എക്കാലവും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പേര്. ഫുട്ബോൾ ലോകത്തിൽ ഒരിക്കലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു അത്ഭുത കഥകളും പറയാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അതെ അതെ അതെ, സാക്ഷാ ലയണൽ മെസ്സി. മെസ്സി എന്ന് പറയുന്ന പേര് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഇങ്ങനെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളൊരു പേരാണ്. ഏതൊരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളവും ആ ഒരു പേര് മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോളിൻ്റെ ചരിത്രം പറയുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ച് കളിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ അവരുടെയൊക്കെ മനോഹരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ആഘോഷിക്കപ്പെടാറുമുണ്ട്. പക്ഷേ ലയണൽ മെസ്സി ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ള വലിയ പ്രഖ്യാപനമാണ് അർജന്റീന ജേഴ്സിയിൽ ആ 10-ാം നമ്പറിൽ ഇനി താനില്ല എന്നുള്ളൊരു തീരുമാനം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റിയിട്ടില്ല. അതിനെ കുറിച്ചിട്ട് അയ്യോ മെസ്സി ആ ഒരു തീരുമാനം എടുക്കുമോ എന്ന് പലരും ചിന്തിച്ചിരുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊരു തീരുമാനമായിട്ട് എടുക്കുന്ന സമയത്ത് വലിയ അത്ഭുതത്തോടുകൂടിയാണ് ലോകം അത് കേട്ടു നിന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ലോകം റെസ്പെക്റ്റോടുകൂടി കാണുമ്പോൾ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം, ആ ഇടംകാലിൻ്റെ മാന്ത്രികത നമ്മളുടെ മുൻപിലേക്ക് തുറന്നിട്ടിട്ടുള്ള അത്ഭുതങ്ങളുടെ ഒരു കൂടഴിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട് തുറക്കാൻ പോവുകയാണെങ്കിൽ, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളുടെ മുൻപിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള നേട്ടങ്ങളാണ് ആ ഒരൊറ്റ മനുഷ്യൻ ഫുട്ബോളിൻ്റെ മൈതാനത്ത് നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നത്. ഓരോ മത്സരങ്ങളിലും ഒരുപാട് ഓർത്തോർത്തിരിക്കാനുള്ള മനോഹര നിമിഷങ്ങൾ. അർജന്റീന എന്ന് പറയുന്ന ടീമിൻ്റെ സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും ആകാശത്തോളം ഉയർത്തിയ പേര്, ഒരുപാട് വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് പിന്നീട് സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്തൊരു പേര്, നമ്മളുടെ ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് 2022 വേൾഡ് കപ്പ് കിരീടം ആ ഒരു ടീമിനെ നേടിക്കൊടുത്തൊരു പേര്, കോപ്പ അമേരിക്കയെ ഫൈനലിൽ സമയം തൊട്ടൊരു നാടിനെ സ്വന്തമാക്കാൻ കഴിയുന്ന എല്ലാ നേട്ടങ്ങളും നേടിയെടുത്തുള്ള ഒരാൾ, ക്ലബ് ഫുട്ബോളിൽ നോക്കുകയാണെങ്കിലും ഇനി നേടാനൊന്നുമില്ല, പോയെടുത്തെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കുതിച്ച് കുതിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഫുട്ബോൾ ലെജൻഡ്, ഫുട്ബോൾ ഇതിഹാസം, സാക്ഷാൽ ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്ത് നിന്ന്, അർജന്റീനൻ ഫുട്ബോൾ ലോകത്ത് നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ ഇൻറ്റർ മയാമിയിൽ മെസ്സീൻ്റെ പ്രകടനങ്ങൾ കാണും, വീണ്ടും നമ്മൾ കൈയടിക്കും, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള അധ്യായങ്ങൾ അവിടെ അദ്ദേഹം ഗ്രൗണ്ടിലുള്ളിടത്തോളം കാലം കുറിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോഴും ഓരോ മത്സരങ്ങളിലും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അർജന്റീനയുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കി കൊടുത്തുകൊണ്ട് ലയണൽ മെസ്സി അർജന്റീനൻ ഫുട്ബോളിൽ നിന്ന് കളമൊഴിയുമ്പോൾ കുറച്ച് ഓർമ്മകളിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ചില ഗോളുകളെക്കുറിച്ച് സംസാരിക്കാം, ചില മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് സംസാരിക്കാം, ഈ കഴിഞ്ഞ വേൾഡ് കപ്പുകളെക്കുറിച്ച് സംസാരിക്കാം, ഒരുപാട് വമ്പൻ റെക്കോർഡുകളെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ മെസ്സി എന്ന് പറയുന്ന താരം അട്ടിവരയിട്ട അടയാളപ്പെടുത്തിയ വമ്പൻ സിഗ്നേച്ചറുകളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ യാത്ര അങ്ങോട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. കൂടെ ഞാൻ അച്ചു ആണ്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്ക നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
1: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mary.com. ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: Hi, this is your playback singer Naveen Madhav.
6: You're listening to Radio Sunoa 91.7.

ലയണൽ മെസ്സി അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ലോകത്തിന് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. വേൾഡ് കപ്പിൽ ഉൾപ്പെടെ നമ്മൾ അത്രമാത്രം ആവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ കളി കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഓരോ നിമിഷങ്ങളും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയും നമുക്ക് വേണ്ടിയിട്ട് കരുതി വെക്കാൻ എത്രയോ മനോഹരമായിട്ടുള്ള മനോഹര നിമിഷങ്ങൾ ആ ഇടംകാലിന് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, അദ്ദേഹം അത്ര ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം. എന്തായാലും ആ തീരുമാനത്തെ ലോകം ഇങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ലയണൽ മെസ്സിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് എന്തായിരിക്കും? വലിയൊരു ചോദ്യമാണ്. ഏറ്റവും വലിയ വിജയങ്ങൾ എന്ന് പറയുമ്പോൾ നേടിയെടുക്കാത്ത വിജയങ്ങളൊന്നുമില്ല. ബാലൻഡിയോർ പുരസ്കാരങ്ങൾ കൊണ്ട്, വേൾഡ് കപ്പ് കൊണ്ട്, കോപ്പ അമേരിക്ക കിരീടങ്ങൾ കൊണ്ട്, ഒളിമ്പിക്സിലെ മെഡലുകൾ കൊണ്ട്, അങ്ങനെ നേട്ടങ്ങൾ ഓരോന്നായിട്ട് നേടിയെടുത്ത് തന്നെയാണ് ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരെ അദ്ദേഹത്തിന് അത്രമാത്രം സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പം ബാർസലോണയിൽ കൂടെ കളിച്ചിട്ടുള്ള താരങ്ങളാണെങ്കിൽ പോലും, അർജന്റീനൻ ജേഴ്സിയിൽ കൂടെ കളിച്ചിട്ടുള്ള താരങ്ങളാണെങ്കിലും, അവർക്കെല്ലാവർക്കും ലയണൽ മെസ്സി എന്ന് പറയുന്ന പേര് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമാണ്. കൂടെ കളിക്കുന്ന താരത്തിനും അപ്പുറം അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു എന്താ റോൾ മോഡലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ലയണൽ മെസ്സി. അർജന്റീനൻ ജേഴ്സിയിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്ന ഓരോ താരങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെല്ലാം അത് കൃത്യമായിട്ട് വ്യക്തമായിരുന്നു. ലോകം മുഴുവൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ആ കൂടെ കളിക്കുന്ന ഓരോ താരങ്ങളും ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങൾ നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുമെന്നുള്ളത്. ഇത് ഒരു ടീം ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമിനെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ആൾ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിരിക്കും. തനിക്ക് വേണ്ടിയിട്ട് കൈ മെയ് മറന്ന് കളിക്കാൻ തയ്യാറായ ഒരു പടയെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ് ടു സാക്ഷാൽ ലയണൽ മെസ്സി. അദ്ദേഹം അങ്ങനൊരു വലിയ എംപയർ കീഴടക്കിയിട്ടുണ്ട്, വലിയൊരു എംപയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലയണൽ മെസ്സിൻ്റെ കഥകൾ പറഞ്ഞാലും തീരുമില്ല, മണിക്കൂറുകൾ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുള്ളൊരു കഥയല്ല. ആ കഥയുടെ ആഴം കൂടി വന്നുകൊണ്ടേ ഇരിക്കും. എന്തായാലും ആ കഥയുടെ ആഴമേറി കുറേ സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഒരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: സ്കൂളും തുറന്ന് തിരക്കുമായി,
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
5: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
5: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
0: Safari, world-class shopping experience, Doha, Qatar.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152 ഹൈപ്പർമാർക്കറ്റ്, ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ദസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
8: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

പേരിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും? വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ റേഡിയോ സുനോയിൽ കൂടെ ഞാൻ അച്ചുവാണ്. സാക്ഷാൽ ലയണൽ മെസ്സി അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ നാഴികക്കല്ലുകൾ, അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ഓരോ നേട്ടങ്ങൾക്കും ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. വീഴ്ചയുടെ, ഉയർച്ചയുടെ, പോരാട്ടങ്ങളുടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ, അങ്ങനെ ആ കഥകൾക്ക് മാനങ്ങൾ നൽകുകയാണെങ്കിൽ, ആ കഥകൾക്ക് ഒരു സിനിമാറ്റിക് ട്വിസ്റ്റ് നൽകുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഈ ഇതിഹാസത്തിന്റെ ഈ ഒരു കാലഘട്ടത്തെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഫുട്ബോൾ പ്രേമികൾ എങ്ങനെയായിരിക്കും വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? യെസ്, ഫുട്ബോൾ പ്രേമികൾ പറയും മെസ്സിയും റൊണാൾഡോയും കളിച്ച ഒരു കാലഘട്ടം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും തലമുറകൾക്കപ്പുറം മെസ്സീൻ്റെ കാലമെന്ന് പറയുന്നത് അടിവരയിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും. കാരണം അത്രമാത്രം മനോഹരമായ അധ്യായം അദ്ദേഹം ഇവിടെ ഈ ഒരു ലോകത്ത് വരച്ചിട്ടിട്ടുണ്ട്. അത് ക്ലബ് ഫുട്ബോളിൽ ബാർസലോണയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പിന്നീട് PSG യിലേക്ക് എത്തിയിട്ടുള്ളതാണെങ്കിലും ഇന്റർ മയാമിയിലാണെങ്കിലും അതിനു മുൻപ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പോരാട്ടങ്ങളിലൂടെയാണെങ്കിലും ഒരുപാട് പേർക്ക് ഊർജ്ജവും ആവേശവും നൽകാവുന്ന ഒരു വലിയ കളി മികവിന്റെ കാലഘട്ടം ലയണൽ മെസ്സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു കാലഘട്ടത്തിനോട് മെസ്സീന്റെ കളി കണ്ട് വളർന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ മെസ്സീന്റെ കളി ഞങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്ന് ഒരുപാട് ആവേശത്തോടുകൂടി പലരും പലരോടും പറയായിരിക്കും. പല തലമുറകളോടുകൂടി ആവേശത്തോടുകൂടി ആ ഒരു മെസ്സേജ് പാസ് ചെയ്യായിരിക്കും. കാരണം അത്രമേൽ പ്രിയപ്പെട്ട മനോഹര അധ്യായങ്ങളാണ് ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം ആ ഒരു പച്ച പുൽമൈതാനത്ത് തീർത്തിട്ടുള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു പോരാളി അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത് ഇനി അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിലേക്ക് ആരായിരിക്കും എന്നുള്ളതാണ്. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ ഒരു 10 നമ്പറിൻ്റെതായിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് ഉൾപ്പെട്ടുകൊണ്ടുള്ള, പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും വരുന്നില്ല. എന്തായാലും ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തിന് പകരക്കാരനായി ഇനി ആ ഒരു ജേഴ്സിയിൽ മറ്റൊരാൾ എന്നുണ്ടാകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. മറഡോണയ്ക്ക് പിന്നാലെ ആ ഒരു നാടിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് ലയണൽ മെസ്സി എത്തി. ഇനി അർജന്റീനൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന മറ്റൊരു പേര് അതിനെ ഉണ്ടാവുമോ? തലമുറകളുടെ നായകൻ എന്ന് മെസ്സിക്ക് നമ്മളൊരു അടയാളപ്പെടുത്തൽ കൊടുക്കുമ്പോഴും ഇനി അടുത്ത തലമുറയിൽ ഫുട്ബോളിന്റെ ആവേശവും ആഘോഷവും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പേരുകളിലൊന്ന് അതാരുടേതാവും? ആരാകും പ്രത്യേകിച്ചും അർജന്റീനയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നൊരു പേര്? എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ ദി സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
4: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
9: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
10: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
11: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
12: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
11: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
13: Oscar goes to A.R. Rahman.
14: Hi, this is A.R. Rahman.
15: You're listening to Radio Sonoo.
14: Listen to my songs on Radio Sonoo 91.7 FM. Ketu ketu kutkudum.

മെസ്സിയിലൂടെ ഒരു യാത്ര, അതാണ് ഇന്നത്തെ സ്കോർ ബോർഡ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒന്നോ രണ്ടോ മണിക്കൂർ കണ്ട് ഒതുക്കാൻ പറ്റുന്നതല്ല ഈ ഒരു യാത്ര. കാരണം ലോകത്തിന്റെ ഫുട്ബോൾ മയം, ഫുട്ബോൾ ആവേശം ഒതുക്കി പിടിച്ചിട്ടുള്ളതാണ് ആ ഒരു ഇടങ്കാല്. അത്രമാത്രം മനോഹരമായിട്ടുള്ള കുറേ അധ്യായങ്ങളുണ്ട്. പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട്. എന്നാലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥകളൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് യാത്ര ചെയ്താലോ. വെൽക്കം ബാക്ക് സ്കോർ ബോർഡിൽ കൂടെ ഞാൻ അച്ചുവാണ്. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തിന്റെ ആ ഒരു അർജന്റീന ജേഴ്സിയിൽ നിന്നുള്ള റിട്ടയർമെന്റ് ഒക്കെ പറഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിലുടനീളമുള്ള കുറച്ച് കഥകൾ പറയുകയാണെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള സിനിമാറ്റിക് ജേണിയാണ്. കാൽപന്തിനെ ഭൂഗോളം പോലെ തന്റെ ഇടങ്കാലിൽ കൊണ്ടു നടന്നിട്ടുള്ള ലയണസ് ആൻഡ്രസ് മെസ്സിയെ അർജന്റീനയുടെ ആ ഒരു നീല വെള്ള കുപ്പായത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട രാജ്യാന്തര കരിയറിൽ മെസ്സി സമ്മാനിച്ചത് ഒരു പിടി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ തന്നെയാണ്. റൊസാരിയയിലെ കൊച്ചു വീട്ടിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്ന മെസ്സിയുടെ ജീവിതം തോറ്റിട്ടും തളർന്നു പോകാതെ സ്വപ്നങ്ങൾ തിരിച്ചുപിടിച്ച കാൽപന്ത് കളിക്കാരന്റെ പോരാട്ട വീര്യം കൂടിയാണ്. ലോക ഫുട്ബോളിലെ നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിയ ആ ഒരു അത്ഭുത മനുഷ്യനെ ഗോട്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറയാൻ വേണ്ടിയിട്ടും പറ്റില്ല. എന്തായാലും ലൈഫ് ഓഫ് ലെജൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? അദ്ദേഹത്തിന്റെ ജനനത്തിൽ നിന്ന് തന്നെ തുടങ്ങല്. 1987 June 24 അർജന്റീനയിലെ റൊസാരിയോയിലെ ഒരു കുഞ്ഞു വീട്ടിലെ ജനനം. 4 മക്കളിൽ 3-ാമനായിട്ടായിരുന്നു ജനനം. 4-ാമത്തെ വയസ്സിൽ പ്രാദേശിക ക്ലബായിട്ടുള്ള ഗ്രാൻഡ് ടോളിയിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ വേണ്ടിയിട്ട് കഴിയുന്നു. 6-ാമത്തെ വയസ്സിൽ ന്യൂ വെയിൽസിലെ ഓൾ ബോയ്സ് ക്ലബിലേക്ക് എത്തുന്നു. മുത്തശ്ശി സെലിയ ഒലിവേറയായിരുന്നു മെസ്സിയുടെ എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ. 10-ാം വയസ്സിൽ മെസ്സിക്ക് വളർച്ചാ ഹോർമോണുകളുടെ കുറവുണ്ടെന്ന് കണ്ടെത്തി. സ്പാനിഷ് ക്ലബ് ബാർസലോണ ഫുട്ബോൾ അക്കാഡമിയായ ലാ മാസിയയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം കിട്ടുന്നു. 13-ാം വയസ്സിൽ, അതായത് 2000 സെപ്റ്റംബറിൽ, പിതാവിനൊപ്പം ബാർസലോണയിലേക്ക് എത്തുകയാണ്. ട്രാൻസ്ഫർ അംഗീകരിക്കാൻ പഴയ ക്ലബ് ന്യൂ വെയിൽസ് മടിച്ചു. പരുക്ക് വില്ലനായി മെസ്സി തിരികെ അർജന്റീനയിലേക്ക് എത്തി. 14-ാം വയസ്സ് ബാർസലോണയിലേക്ക് മടങ്ങണമെന്ന് മെസ്സി ഉറപ്പിച്ചു പറയുന്നു. 2004, അതായത് 17-ാം വയസ്സിൽ October 16 ബാർസലോണ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നു. 2005 May 1 അൽബസെറ്റ ക്ലബിന് എതിരെ മെസ്സിയുടെ ആദ്യത്തെ ഗോൾ വരികയാണ്. പിന്നീട് ഉയരങ്ങളിലേക്കുള്ള ഒരു വലിയ ഉയർച്ചയാണ്. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നു. 2006 ജർമ്മനിയിൽ ആദ്യത്തെ വേൾഡ് കപ്പിലേക്ക് എത്തുന്നു. വലിയ പ്രതീക്ഷകളോടുകൂടിയുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നെങ്കിലും ആ പ്രതീക്ഷകൾക്ക് ഒത്തുയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. 2001 മെസ്സി കരുത്തിൽ ബാർസ നേടിയത് 2009 6 ട്രോഫികളാണ്. അങ്ങനെ ആ ഇതിഹാസം ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. 2011 ആ ഒരു ചരിത്ര സംഭവം സംഭവിക്കുന്നത്. അർജന്റീനയുടെ പ്രതീക്ഷകളുടെ വലിയ അടയാളമായി ലയണൽ മെസ്സിക്ക് അർജന്റീന ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു നേട്ടം കൂടി എത്തുകയാണ്. 2014 അദ്ദേഹം ആദ്യത്തെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ ജർമ്മനിക്ക് മുൻപിൽ അദ്ദേഹത്തിനും സംഘത്തിനും അടിയറവ് പറയേണ്ടി വരുന്നു. ആ ഒരു വേൾഡ് കപ്പ് സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അദ്ദേഹം വലിയ രീതിയിൽ സങ്കടത്തോടുകൂടി വിടവാങ്ങുന്നു. പക്ഷേ 2016 മെസ്സിയുടെ ചരിത്രത്തിലെ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു സംഭവം നടക്കുന്നത് ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയാണ്. കോപ്പ അമേരിക്കയിലെ ഒരു ഫൈനൽ തോൽവിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടതിന് പിന്നാലെ ദേശീയ ടീമിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം. അതിനുശേഷം നടന്ന ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇപ്പോൾ എന്നാലും ഒരു പാട്ട് കേട്ടിട്ട് ഓടി വരാം. സ്കോർ ബോർഡിൽ മെസ്സിയുടെ ലോകത്തോടുള്ള ഒരു യാത്രയാണ്, ഇടങ്കാലിൻ്റെ മാന്ത്രികൻ്റെ ലോകത്തോടുള്ള യാത്ര. കൂടെ ഞാൻ അച്ചു ആണ്.

0: കൂളും തുറന്ന് തിരക്കുമായി.
1: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
0: അതന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
1: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
0: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
4: എസ്സെൻസ് അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152 ഹൈപ്പർമാർക്കറ്റ്, ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

ഇതിഹാസത്തിന്റെ വഴിയിലൂടെ ഉള്ള ഒരു യാത്രയാണ്. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലയണൽ മെസ്സി സ്പെഷ്യൽ സ്കോർ ബോർഡാണ്. അദ്ദേഹം അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ, പക്ഷെ ഫുട്ബോൾ ഇനിയും അദ്ദേഹത്തിലുണ്ട്, ഫുട്ബോൾ ലോകത്ത് ഇനിയും അദ്ദേഹം മായാജാലങ്ങൾ കാട്ടും, പക്ഷെ അർജന്റീനൻ ജേഴ്സിയിലും ഫുട്ബോൾ ലോകത്തും അദ്ദേഹം നൽകിയിട്ടുള്ള ചില മനോഹരമായ അധ്യായങ്ങളിലൂടെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടേയിരുന്നത്. ഒരു വിരമിക്കലിൽ തന്നെയാണ് നമ്മൾ ആ ഒരു യാത്ര നിർത്തിയത്. കാരണം 2016 കോപ്പ അമേരിക്കയുടെ പരാജയത്തിന് പിന്നാലെ അർജന്റീനൻ ജേഴ്സിയിൽ നിന്നൊരു വലിയ വിരമിക്കൽ പ്രഖ്യാപനം ലയണൽ മെസ്സി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. ഈ ഒരു ഇതിഹാസ താരം ആ ഒരു തീരുമാനം എടുക്കൂ എന്നുള്ളൊരു ഞെട്ടലായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ അദ്ദേഹം ടീമിലേക്ക് തിരികെ വരുന്നു. പക്ഷേ 2016 ആ ഒരു വീഴ്ചയ്ക്ക് പിന്നാലെ ഉയർത്തെഴുന്നേറ്റ ലയണൽ മെസ്സി എവിടെയും എങ്ങും ആർക്കും തടയാൻ കഴിഞ്ഞിട്ടില്ല. 2021 കോപ്പ അമേരിക്ക നേടുന്നു. 2021 തന്നെ ബാഴ്സലോണ വിട്ടു ഫ്രഞ്ച് ക്ലബായിട്ടുള്ള PSG എത്തുന്നു. 2022 ഖത്തറിൽ അർജന്റീനയ്ക്കായിട്ട് ലോകകപ്പ് നേട്ടം നേടുകയാണ്. ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ട ഏറ്റവും വലിയ സ്വപ്നം 2022 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും അർജന്റീനയിലേക്ക് ആ ഒരു കിരീടം, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നാട്ടിലേക്ക് ആ ഒരു കിരീട സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നു. 2023 US ക്ലബായിട്ടുള്ള ഇന്റർ മയാമിയിലേക്ക് എത്തുന്നു. അദ്ദേഹം ആ ഒരു തീരുമാനവും അവിടെ എടുക്കുകയാണ്. പിന്നീട് 2024 കോപ്പ അമേരിക്ക കപ്പ് വീണ്ടും നേടുന്നു. അർജന്റീന 2026 വീണ്ടും വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തുകയാണ്. ഫൈനലിൽ വീണ് പോയിട്ടുണ്ടെങ്കിലും മെസ്സിയുടെ മായാജാലം ഈ ടൂർണമെന്റിൽ ഉടനീളം നമ്മൾ കണ്ടു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരമെന്ന് പറയുന്ന റെക്കോർഡ് നേടിയെടുത്തിരുന്നു. പിന്നീട് എംബാപ്പെ അത് ഓവർടേക്ക് ചെയ്തെങ്കിലും വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന, വേൾഡ് കപ്പിൽ ഒരുപാട് നാഴികക്കല്ലുകൾ നേടിയെടുത്തുകൊണ്ട് തന്നെ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം അദ്ദേഹത്തിന്റെ യാത്ര മുന്നോട്ട് നടത്തിക്കൊണ്ടേയിരുന്നു. 2026 തന്നെ ആയിരുന്നു മെസ്സിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് വേൾഡ് കപ്പ് പരാജയത്തിനും അപ്പുറം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ അദ്ദേഹത്തിന്റെ പിതാവ് ബാഴ്സലോണയിലേക്കുള്ള യാത്രയിലും, അതുപോലെ തന്നെ ജീവിതത്തിലുടനീളമുള്ള ഫുൾ ടൈം ഫിനാൻസ് മാനേജറും ഒക്കെ ആയിരുന്ന പിതാവിന്റെ മരണം വലിയ രീതിയിൽ ലയണൽ മെസ്സി അലട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ടീമിൽ നിന്ന് വിരമിക്കൽ തീരുമാനവും കൂടി എടുക്കുക. ഫിനാൻസ് മാനേജറും ഒക്കെ ആയിരുന്ന പിതാവിന്റെ മരണം വലിയ രീതിയിൽ ലയണൽ മെസ്സി അലട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ടീമിൽ നിന്ന് വിരമിക്കൽ തീരുമാനവും കൂടി എടുക്കുകയാണ്. പക്ഷേ

0: കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം കത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

പുരസ്കാരങ്ങൾക്കും അപ്പുറം ചില പേരുകൾ നമ്മുടെ ഹൃദയത്തിൽ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ ആ നേട്ടങ്ങൾ പുരസ്കാരങ്ങൾ കൊണ്ടുകൂടി സമ്പന്നമാകുമ്പോൾ കുറച്ചുകൂടെ സ്പെഷ്യൽ ആവൂല്ലേ? വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇന്ന് ഒരു ലയണൽ മെസ്സി സ്പെഷ്യൽ സ്കോർ ബോർഡാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം നേടിയെടുത്ത അദ്ദേഹം വന്നിട്ടുള്ള ഓരോ വഴികളിലൂടെയും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തിന് നേടിയെടുക്കാനൊന്നുമില്ല. എന്തായാലും അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് ലയണൽ മെസ്സി പടിയിറങ്ങുമ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള കുറച്ച് നേട്ടങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബാലൻഡിയോർ പുരസ്കാരങ്ങളിലേക്ക് പോകാം. 8 ബാലൻഡിയോർ പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തി. 2009 ആദ്യത്തത്, 10, 11, 12 തുടങ്ങി തുടരെ 4 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ. പിന്നീട് 15, 19, 21, 23 ആ പുരസ്കാരങ്ങൾ സ്വന്തം കൈകൊണ്ട് നേടിയെടുക്കുന്നു. 8 ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് 3 തവണ നേടിയിട്ടുണ്ട്. യൂറോപ്യൻ ഗോൾഡൻ ഷൂ 6 തവണ നേടിയിട്ടുണ്ട്. ലോറൻസ് വേൾഡ് സ്പോർട്സ്മാൻ അവാർഡ് 2 തവണയും ലോക ഗോൾഡൻ ബോൾ രണ്ട് തവണയും നേടി. ലാലിഗ പിജിജി അവാർഡ് നേടിയിട്ടുണ്ട്. അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് 8 തവണയാണ്. ലാലിഗ ഫോറിൻ പ്ലെയർ അവാർഡ് 3 തവണയും ലാലിഗ ഇബോറോ അമേരിക്കൻ പ്ലെയർ അവാർഡ് 3 തവണയും നേടിയിട്ടുണ്ട്. യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ അവാർഡ് 3 തവണ നേടിയിട്ടുള്ളപ്പം യുഎഫ്എ ബെസ്റ്റ് പ്ലെയർ ഇൻ യൂറോപ്പ് അവാർഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫിഫ അണ്ടർ 20 ലോകകപ്പ് ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട്. യുഎഫ്എ ക്ലബ് ഫുട്ബോളർ അവാർഡ് നേടിയിട്ടുണ്ട്. MVP ലാലിഗ അവാർഡ് പലപ്പോഴും നേടിയിട്ടുണ്ട്. കോപ്പ അമേരിക്ക യങ് പ്ലെയർ അവാർഡ് നേടിയിട്ടുണ്ട്. അങ്ങനെ പല പ്രായത്തിൽ പല പല നേട്ടങ്ങൾ നേടിയെടുത്ത ഒരു ഇതിഹാസം കിരീടങ്ങൾ പോലെ തന്നെ അംഗീകാരങ്ങൾ കൊണ്ടും ഒരു കൊട്ടാരം പണിതെടുത്തിട്ടുണ്ട്. അപ്പം കിരീടങ്ങൾ കൊണ്ടോ വേൾഡ് കപ്പ് ഉൾപ്പെടെ എത്ര കിരീടങ്ങളാണ് ലയണൽ മെസ്സിയുടെ ഷെൽഫിലുള്ളതെന്ന് അറിയാവോ? അതിലേക്ക് ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: راديو سنو 91.7 FM Qatar's favorite radio station.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
5: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500-4998.
9: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
10: In association with Nesto Hypermarket, now open at Old Passport.

ഏറ്റവും സമ്പന്നമായ ഷെൽഫുകളിലൊന്ന്. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുമ്പോൾ അർജന്റീനയുടെ 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങിയ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി നമ്മുടെ മുൻപിലേക്ക് കരുതി വെച്ച മനോഹരമായിട്ടുള്ള കുറച്ച് അധ്യായങ്ങളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടേയിരുന്ന അദ്ദേഹം നേടിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ നേട്ടങ്ങളോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് അദ്ദേഹം ഉൾപ്പെട്ട ടീം നേടിയിട്ടുള്ള കിരീടങ്ങൾ. ആ കിരീടങ്ങളുടെ എല്ലാം പിന്നിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഈ 10 നമ്പറുകാരന്റെ മാജിക് എത്രമാത്രം വലുതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ. എന്നാലും മെസ്സി ഉൾപ്പെട്ട ടീമിന് ലഭിച്ച പ്രധാന കിരീടങ്ങളുടെ ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത് പറയും 2022 ഖത്തറിൽ വെച്ച് നേടിയെടുത്തിട്ടുള്ള ആ ഒരു ഐതിഹാസിക കിരീടം. അദ്ദേഹം ഒരുപാട് സ്വപ്നം കണ്ട ആ ഒരു സുവർണ കപ്പ് ലോകകപ്പ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ലോകകപ്പിലെ 2 ഫൈനൽ വരെയുള്ള പോരാട്ടങ്ങളും തീർച്ചയായിട്ടും അടിവരയിടേണ്ട പ്രകടനങ്ങൾ തന്നെയാണ്. ലോകകപ്പിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം വലിയ സ്ഥാനം നൽകിയിട്ടുള്ളത് അർജന്റീന ജേഴ്സിയിൽ കോപ്പ അമേരിക്ക നേടുക എന്നുള്ളതാണ്. കോപ്പ അമേരിക്ക കപ്പ്, മറ്റൊന്ന് ഒളിമ്പിക്സ് ഗോൾഡ് മെഡലാണ്, അണ്ടർ 20 ലോകകപ്പാണ്, ഫൈനലിസിമയാണ്. അതുപോലെ ഇനി ക്ലബ് ഫുട്ബോളിലെ പ്രധാനപ്പെട്ട ട്രോഫികളിലേക്ക് വരികയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് 1, 2 അല്ല 4 തവണ നേടിയിട്ടുണ്ട്. ലാലിഗ കിരീടങ്ങൾ 10 തവണ നേടിയിട്ടുണ്ട്. കോപ്പ ഡെൽ റേ 7 തവണയും യൂറോപ്യൻ സൂപ്പർ കപ്പ് 3 തവണയും സൂപ്പർ കോപ്പ ഡി എസ്പാന 8 തവണയും ക്ലബ് വേൾഡ് കപ്പ് 3 തവണയും ലീഗ് 1 കിരീടങ്ങൾ 2 തവണയും അതുപോലെ MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് ലീഗ്സ് കപ്പ് ട്രോഫി ദസ് ചാമ്പ്യൻസ് തുടങ്ങി നേടിയെടുക്കാവുന്ന നേട്ടങ്ങളൊക്കെ സ്വന്തം അണിയറയിൽ നേടിയെടുത്തിട്ടുള്ള ഇതിഹാസമാണ് അർജന്റീനയുടെ 10 നമ്പറിൽ നിന്ന് വിട പറയുന്നത്. എന്തായാലും ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം തുടരുന്നു. ക്ലബ് ഫുട്ബോളിൽ ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ അദ്ദേഹം ഇനിയും കാട്ടും. പക്ഷേ അർജന്റീനയുടെ ആരാധകർ വലിയ രീതിയിൽ മെസ്സി ചെയ്യുമല്ലേ. 2026 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് മെസ്സിയുടെ ഒരു പക്ഷത്തെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും, അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഇത്ര വേഗത്തിലായോ എന്നുള്ളൊരു ചോദ്യം ഓരോ ആരാധകരെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് ചോദിച്ചു പോവാണ്. കാരണം ഇനിയും ആ ഇടംകാലിൻ്റെ മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിരുന്നു. ഒരിക്കലും തീരാത്തത്ര എന്താ ഒരു അക്ഷയപാത്രം പോലെ ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ ഇനിയും അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം അത്രമാത്രം മനോഹരമായിട്ടാണ് അദ്ദേഹം പുൽമൈതാനിയിൽ പന്ത് തട്ടുമെന്ന് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. ആ ആസ്വാദനത്തിന് ഇനി അർജന്റീനൻ ജേഴ്സിയിൽ ഒരു വലിയ വിരാമമായിരിക്കും. പക്ഷേ ഇനിയും അത്ഭുതപ്പെടുത്താൻ എന്തൊക്കെയോ അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇന്ന് മെസ്സിയുടെ ലോകത്തോടുള്ളൊരു യാത്രയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
4: Hi, this is Shweta Menon. You're listening to Radio Suno, Qatar's favorite radio station. KTK.

തലമുറകളുടെ നായകൻ ലയണൽ മെസ്സിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റില്ല. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കാലങ്ങൾക്കപ്പുറം ഫുട്ബോൾ കാണുന്ന ഒരു തലമുറയോടുകൂടി നമ്മൾ പറയായിരിക്കും മെസ്സിയും റൊണാൾഡോ ഒക്കെ പന്ത് തട്ടിയ കാലത്ത് അത്രമാത്രം ആവേശത്തോടുകൂടി പന്തുകളി കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ളത്. സ്കോർ ബോർഡിൽ ആ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ട് തന്നെ യാത്ര ഇങ്ങനെ തുടരുന്ന സമയത്ത് ലയണൽ മെസ്സി ആ ഒരു 10 നമ്പർ ജേഴ്സിയിൽ നിന്ന് അർജന്റീനിയൻ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ആകുന്ന സമയത്ത് തന്നെ ആളുകൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന്റെ തീരുമാനം എന്തായിരിക്കും, അദ്ദേഹം എന്നായിരിക്കും ആ ഒരു വലിയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു നാഴികക്കല്ലിന് പിന്നാലെയുള്ള വമ്പൻ ഓട്ടത്തിലാണ് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 977 977 ഗോളുകളുമായിട്ട് 1000 ഗോളുകൾ എന്ന് പറയുന്ന ഒരു സുവർണ നേട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അൽനാസർ ക്ലബിന് വേണ്ടിയിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ട് ആ ഒരു 1000 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എൻ്റർ ആകുന്ന ആ ഒരു ഗോൾഡൻ മോമെന്റ് ഉണ്ടല്ലോ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മനോഹര നിമിഷങ്ങളിലൊന്ന്. ഉറപ്പായിട്ടും ഇന്റർ മിയാമിക്ക് വേണ്ടി കളിച്ചുകൊണ്ട് ലയണൽ മെസ്സിയും സജീവമായിട്ട് നിൽക്കുകയാണ്. അതിന് പിന്നാലെ 1000 എന്ന് പറയുന്ന നാഴികക്കല്ലിലേക്ക് അദ്ദേഹത്തും എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ട് ലെജൻസുകളും ആ ഒരു സ്വപ്നത്തിലേക്ക് ആയിട്ടുള്ള യാത്രയാണെന്ന് പറയാം. പക്ഷേ മെസ്സിയുടെ റിട്ടയർമെന്റിന്റെ ഡയറക്റ്റ് അഭിപ്രായ പ്രകടനങ്ങളൊന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നടത്തിയിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം റൊണാൾഡോ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റ് ഇതിനൊരു മറുപടിയാണോ എന്ന് ആരാധകർ ചോദിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റൂല. കാരണം ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന സെഷനിൽ നിന്നുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് കീപ് പുഷിംഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റ് വരുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, വീണ്ടും ഫുട്ബോളിൽ തുടരുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡയറക്റ്റ് അനൗൺസ്മെന്റ് ആണെന്ന് ആരാധകർ പല രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു പോസ്റ്റിന് താഴെ തന്നെ വലിയ രീതിയിലുള്ള ഗോഡ് ഡിബേറ്റും ഓണായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ മാസം റൊണാൾഡോയും ഒരു വിരമിക്കൽ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വോക്സ് മാസികയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് റൊണാൾഡോ അങ്ങനെ ഒരു സൂചന നൽകിയത്. ഫുട്ബോളിൽ ഇത് എന്റെ ഏറ്റവും അവസാന വർഷമായിരിക്കും, ഐതിഹാസികമായിട്ടുള്ള ഒരു ഫുട്ബോൾ പൈതൃകം ബാക്കിയാക്കി മടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഫുട്ബോൾ ഇല്ലാത്ത ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺസേൺ ഒക്കെ അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും വേൾഡ് കപ്പിന് പിന്നാലെ വലിയ സ്വപ്നത്തിന് പിറകിൽ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അങ്കത്തട്ടിൽ സജീവമാകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. ഈ രണ്ട് ലെജൻസിന്റെയും കളി കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇതിഹാസങ്ങൾക്ക് ആ ഒരു സ്പേസ് നമ്മളുടെ ഉള്ളിലുണ്ട്. രണ്ട് ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മൾ. രണ്ടാളുകൾ ഒരാളുടെ കൂടെ ചിലപ്പോൾ ഒരു ഇത്തിരി ഇഷ്ടക്കൂടുതലും ഒരാളോട് ആ ഇഷ്ടക്കൂടുതൽ കാരണം ഒരു ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയും രണ്ട് പേരും ഇതിഹാസങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളത്. എന്തായാലും ഇന്ന് സ്കോർ ബോർഡ് ഫുൾ ഫുട്ബോൾ മയമായിരുന്നു, ഫുഡ് മെസ്സി മയമായിരുന്നു. വൈൻഡപ്പ് ചെയ്യുമ്പം സാക്ഷാൽ റൊണാൾഡോ കൂടിയെന്നേ ഉള്ളൂ. സ്കോർ ബോർഡിൻ്റെ ടൈം കഴിഞ്ഞ് ഞാനും കൂടി ടാറ്റാ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറെ കഥകളുമായിട്ട് ഓടിയെത്താം, സ്നേഹത്തോടു കൂടിയെത്താം. കൂടെ ഞാൻ അച്ചായിരുന്നേ. ടാറ്റാ. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് ടു യു ബൈ
5: ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: In association with
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ആ യാത്രകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് പ്രേക്ഷകർക്ക് പകർന്നു നൽകുക, അതും ഒരു കഥയുടെ രൂപത്തിൽ. കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്രാ വ്ലോഗർമാരിൽ പുത്തൻ ശൈലിയുടെ ഉടമയായി തീർന്ന പി ടി മുഹമ്മദ്, അദ്ദേഹമാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ നമ്മോടൊപ്പം വളരെ സ്പെഷ്യലായി എത്തിയിട്ടുള്ള അതിഥി. ഇനി കഥ പറയുന്നു, നമുക്ക് കേൾക്കാം. സ്വാഗതം റേഡിയോ സിനോയിലെ സ്മാർട്ട് ടോക്കിലേക്ക്. സെന്റെ ബയോയിൽ നമുക്ക് കാണാൻ പറ്റും, നടന്ന് നടന്നാണ് വഴികൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വരികൾ കൊടുത്തത്?
10: ഞാൻ കുറെ മുമ്പ് തന്നെ എഴുതിയതാണ്, നടന്നു നടന്നാണ് വഴികൾ ഉണ്ടാകുന്നത്. സത്യത്തിൽ എനിക്കും അങ്ങനെ വഴികൾ രൂപപ്പെട്ടതാണ്. എനിക്ക് ഞാൻ അങ്ങനെ ഒരു യാത്രികനാകണം എന്ന് ആഗ്രഹിച്ച് അല്ല, എന്നതിൽ അപ്രതീക്ഷിതമായ ഒരു യാത്ര എത്തിച്ചേരുകയും ആ യാത്ര മുടങ്ങിപ്പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എനിക്ക് യാത്രികനാകണമെന്ന ആഗ്രഹം വരികയും അങ്ങനെ ഞാൻ വെട്ടിത്തെളിച്ച വഴികളാണ്
9: ഇപ്പൊ
10: കാണുന്നത്. ഒരു 3 വർഷം യാത്രകൾ മാത്രമായിരുന്നു, ഒട്ടും വീഡിയോകൾ എടുത്തിട്ടില്ല, കഥകൾ പറഞ്ഞിട്ടില്ല.
9: അപ്പൊ ജസ്റ്റ് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിച്ചു പോവാൻ മാത്രമാണ്
10: ചെയ്തത്. വൈറലായിട്ടുള്ള ബൺ മസ്ക, ഞാൻ കഥകൾ പറയുന്നതിന് മുമ്പ് തന്നെ അഹമ്മദാബാദിൽ നിന്ന് ഒരിടത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് നാട്ടിലെത്തിയപ്പോ വൈഫ് ഉണ്ടാക്കി തന്നപ്പോഴാണ് എവിടെയോ ഈ രുചി കേട്ട് മറന്നിട്ടുണ്ടല്ലോ, എന്റെ നാവിൽ ഇപ്പോഴും ആ രുചിയുണ്ട്, പേരൊന്നും ഓർമ്മയില്ല. അഹമ്മദാബാദിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ ഞാൻ നടക്കുക മാത്രമാണ് ചെയ്തത്.
9: നടന്നു തന്നെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ?
10: തീർച്ചയായിട്ടും.
9: അതിനുശേഷം എപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോസിലേക്കൊക്കെ കടക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്?
10: 3 വർഷം കഴിഞ്ഞപ്പോ എന്റെ വീഡിയോകളിൽ ചിലപ്പോഴൊക്കെ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ എന്നെ സ്റ്റോറി മെല്ലെ ഇടാറുണ്ട്. അപ്പൊ എന്റെ സ്റ്റോറി കാണുന്ന നജീബ് റഹ്മാൻ കെ പി, അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്, ഒരു ഈ വാഹനങ്ങളുടെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അദ്ദേഹം ഒരിക്കൽ എന്റെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ അവൻ എന്നോട് പറഞ്ഞു, ഇത് വലിയ കൗതുകമുള്ള കാഴ്ചകളാണ്, ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത്.
9: ആ ചെയ്തു തുടങ്ങിയതിനകത്തും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത് നല്ല ഉച്ചാരണം, നല്ല വാക്കുകള്, നല്ല സംസാര രീതി, ഒരാൾക്ക് കാണുന്ന ഒരാൾക്കെല്ലാം മനസ്സിലാവും ഇയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഇൻട്രോയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്തു തുടങ്ങിയത്, അതോ ഒരു ഫ്ലോയിൽ പറഞ്ഞു തുടങ്ങി അങ്ങനെ പോയതാണോ? പ്ലാൻഡ് ആണോ?
10: ഡിഫറൻ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു ഒരു സകല എല്ലാം ചേർത്ത് അങ്ങനെ പറയുന്നതിന് ആളുകൾക്ക് ഒരു തീരെ ടൈമില്ല. വളരെ പെട്ടെന്ന് തീരുന്ന വീഡിയോകളായിരിക്കണം. അപ്പൊ അതിന് സ്ക്രിപ്റ്റ് എഴുതി വളരെ ചുരുക്കി പറയാൻ കഴിയണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത്. 3 സ്ഥലങ്ങളിൽ ഞാൻ പ്രത്യക്ഷപ്പെടും, അതിനിടയിലുള്ള ഭാഗങ്ങള് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയത്.
9: അതിൽ തന്നെ ഉൾഗ്രാമങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടുകൂടിയാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത്, കാരണം ഗ്രാമങ്ങളുടെ ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ ഭക്ഷണം, അവരുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ ഇത്രയും അടുത്ത് കാണുവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഉൾഗ്രാമങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് പോകാം എന്ന് വിചാരിച്ചത്?
10: ഉൾഗ്രാമങ്ങളിലാണ് ഇപ്പോഴും നഷ്ടപ്പെടാതെ കുറെ പാരമ്പര്യങ്ങളും സംസ്കാരം
9: നിലനിൽക്കുന്നത്.
10: നമ്മുടെ നാട്ടില് ഈ വെണ്ണം കടഞ്ഞെടുക്കുന്ന രീതി എനിക്ക് തോന്നുന്നത് മ്യൂസിയങ്ങളിലേക്ക്
9: മാറ്റിയിട്ടുണ്ട്.
10: പക്ഷേ ഇപ്പോഴും അത് ഉത്തരേന്ത്യയിലെ ഇത്തരം ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അതിങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ആ വെണ്ണയുടെ ഈ എന്താണ് അതിന് പറയാ, വെണ്ണയുടെ കോല്,
9: അതിന്
10: 2 കയറുകൾ ബന്ധിച്ച് ഈ കയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും
9: നമ്മൾ പാട്ടിലോ അല്ലെങ്കിൽ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്.
10: എന്റെ ഓർമ്മയിൽ എന്റെ വല്യമ്മ ഒക്കെ ചെയ്തത് ഞാൻ ഇങ്ങനെ
9: കണ്ടിട്ടുണ്ട്.
10: പക്ഷെ ഇപ്പൊന്നും ഇവിടെയില്ല. ഇപ്പൊ അതിന് നമ്മള് മിക്സിയിൽ എങ്ങനെ വെണ്ണ എന്ന വീഡിയോകൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പലയിടത്തും ഇപ്പൊ വീട്ടിൽ തന്നെ ഒരു മൂലയിൽ ഇത് കൃത്യമായിട്ട് വെക്കാനും അതിനൊക്കെയുള്ള ഒരു സ്ഥലമൊക്കെ അവര് സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗ്രാമങ്ങളിൽ കുറെ സംസ്കാരങ്ങളും രസകരമായ കാഴ്ചകളും എവിടെയോ നമ്മൾ കണ്ടുമറന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള കാരണം. പിന്നൊന്ന്, ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ ഒരു വെൽക്കമിങ് ഭയങ്കര മര്യാദ, അതാണ് നമ്മൾ വീണ്ടും വീണ്ടും
9: അവിടേക്ക് തന്നെ എത്തിക്കുന്നത് അല്ലേ. ഓക്കെ, അതിൽ തന്നെ ഇത് പല നിർമ്മാണങ്ങളെ കാണിക്കാറുണ്ടല്ലേ, ഓരോ നിർമ്മിതികള്, ഇതൊക്കെ എങ്ങനെ അന്വേഷിച്ചു പോകുന്നതാണോ ആളുകൾ നമ്മൾക്ക് അരികിലേക്ക് എത്തിക്കും, അതോ ഇങ്ങനെ ഓരോ ഗ്രാമത്തിലേക്ക് ഇറങ്ങി സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിച്ച് അങ്ങനെയാണോ അത്തരം വീഡിയോസിലേക്ക് അത്തരത്തിലുള്ള കോണ്ടന്റുകളിലേക്കൊക്കെ വരുന്നത്?
10: നമ്മള് നിരന്തരം അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എന്താണ്
9: ഒരു ഗ്രാമത്തിലുള്ളത്.
10: അങ്ങനെ നിരന്തരമായ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് അവസാനം നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷം അങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടതുകൊണ്ട് എന്നെ ഞാൻ ഇപ്പോഴും പകർത്തിയിട്ടില്ലാത്ത കുറെ വീഡിയോകള്
9: ഇനിയും കിടക്കുകയാണ്,
10: കണ്ടു തീർത്തതുണ്ട്. പിന്നെ അന്വേഷിച്ചു പോകുമ്പോ കുറെ കാഴ്ചകൾ എനിക്ക് കിട്ടും.
9: ഇതുപോലെ ഗ്രാമങ്ങളിൽ കണ്ട കൗതുകങ്ങൾ എന്തൊക്കെയാണ്?
10: കൗതുകങ്ങള് ഒട്ടുമിക്കതും നമ്മൾ ആദിത്യം, നമ്മളൊരു ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോ നമ്മളെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു നമ്മൾ ആദിത്യ മര്യാദയുടെ ഒരു സ്റ്റൈല്, അതുപോലെ അവരുടെ ഇപ്പോഴും വെൽക്കമിങ് ചെയ്യുന്ന ഒരു നമ്മൾ ആദിത്യ മര്യാദയുടെ ഒരു സ്റ്റൈല്, അതുപോലെ അവരുടെ ഇപ്പോഴും

0: കാഴ്ചകൾ ഇപ്പോഴും ഗ്രാമങ്ങളിലുണ്ട്. അതുപോലെ നേരെ പുല്ല് അല്ലെങ്കിൽ വൈക്കോലിട്ട് കൊടുക്കുകയല്ല ചെയ്യുക ഈ എരുമകൾക്കൊന്നും. പകരം അവര് കൊണ്ടുവന്ന് പുല്ല് കൊണ്ടുവന്ന് അത് വളരെ ചെറിയ രീതിയിൽ അത് കഷ്ണിച്ച് അതിനൊരു മെഷീനൊക്കെ ഉണ്ട്, കൈകൾ കൊണ്ടിങ്ങനെ അത് കഷ്ണിച്ച് അതിലേക്ക് ഗോതമ്പും പിന്നെ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്ത്
1: ഒരു ഭക്ഷണം പോലെ തന്നെയല്ലേ.
0: ശരിക്കും നമ്മള് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ചിലപ്പോ അതിനേക്കാളും മികച്ച രീതിയിൽ ഈ എരുമകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. രാവിലെ അതിരാവിലെ പുലർച്ചെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പാല് എടുക്കുന്നതും അതോടൊപ്പം ഈ എരുമകൾക്ക് കൊതുക് വല കെട്ടി കൊടുക്കുന്നതും രസകരമായ കാഴ്ചകളല്ല. അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ, ഒട്ടനേകം കാഴ്ചകളുണ്ട്.
1: കുറേ ഉൽപ്പന്നങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ടല്ലോ, ചില
0: വിളകള് ബാജ്ര.
1: ഓക്കെ, അത് എങ്ങനെയൊക്കെയാണ്, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ കൗതുകം തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ബാജ്ര തന്നെയാണ് ഒരു കൗതുകം ഉണ്ടായിട്ട് തോന്നിയത്. ഇപ്പോ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാല് അതിശൈത്യവും കഠിന ചൂടും രണ്ടും നേരിടുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥക്കനുസരിച്ച ഭക്ഷണശീലമുണ്ട്. എല്ലാ സമയത്തും എല്ലാ ഭക്ഷണങ്ങളും കിട്ടൂല. തണുപ്പ് സമയത്താണ് ഈ ബാജ്ര റൊട്ടിയൊക്കെ കിട്ടുക. ബാജ്ര റൊട്ടിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ചെറിയ ഒരു കയ്പൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടെ കഴിക്കണം, നമ്മള് രീതി പോലെ ചുട്ടുവെച്ച് കുറെ സമയം
1: കഴിക്കുന്നില്ല.
0: അപ്പൊ ഈ ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ചൂട് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു കാലാവസ്ഥപരമായ ഭക്ഷണശീലവർക്കുള്ള ഉള്ളതുകൊണ്ട്, അതുപോലെ ഈ തണുപ്പ് കാലത്താണ് കോഴിമുട്ട അതുപോലെ നിലക്കടല ഒക്കെ ഉത്തരേന്ത്യയിലെ ടൗണുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ തെരുവുകള്
1: വിൽക്കുന്ന
0: കോഴിമുട്ട ഒക്കെ സുലഭമായിട്ട് കിട്ടും. പക്ഷെ ചൂടുകാലമായാലും ഇതൊന്നും എവിടെയും കിട്ടില്ല. സീസണൽ ഫുഡ് ആളുകളാണ്. അപ്പോ അങ്ങനെയുള്ള കുറെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്.
1: ഒപ്പം സാർ പറയുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഇൻട്രോ ഒക്കെ ഒന്ന് പറഞ്ഞൊരു ചെറിയ പോർഷൻ നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ?
0: കുങ്കുമത്തിനെ കുറിച്ചുള്ളത് വേണമെങ്കിൽ
1: പറയാം.
0: ഞാൻ ഇതേ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് കുങ്കുമ ഇങ്ങനെ ഒരു പൂവാണെന്നും.
1: പക്ഷെ
0: ശരിക്കും നമ്മള് അങ്ങനെയാണല്ലോ. അപ്പൊ തന്നെ ഞാൻ അതിന്റെ തുടങ്ങുന്നത് ലോക കാശ്മീർ താഴ്വരയിലെ ഈ പൂക്കളാണ് ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്ന് കഥ പറയാം തുടങ്ങിയത്.
1: ആ ഒരു ഇൻട്രോ തന്നെ ഒരു ഭംഗിയാണ് ആ വീഡിയോനോട്. ആ കഥ പറയാം എന്നുള്ള സാധനം, കാരണം എല്ലാ കാലത്തും മനുഷ്യന്മാർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്.
0: ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് വല്യമ്മമാരും മുത്തശ്ശിമാരും ഒക്കെയാണ് കഥകൾ പറഞ്ഞു തന്നിരുന്നത്. എന്നാലും നമ്മൾ ഇത്രയേറെ മുതിർന്നിട്ടും കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാല്യം
1: എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ യാത്രകൾ പോയിട്ട് വീണ്ടും തിരിച്ചു ചെല്ലണം എന്ന് തോന്നിയ ഏതെങ്കിലും വില്ലേജ് ഉണ്ടോ?
2: ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരുന്നതായിരിക്കും സ്മാർട്ട് ടോക്കിലൂടെ കേട്ടുകൊണ്ടേയിരിക്കാം.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta keta kootu koodam.
8: Smart Talk.
9: Brought to you by
10: Lulu. Hypermarkets, supermarkets and department stores where the world

0: comes to shop. Just feel
1: like you're home. In association with
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: സ്മാർട്ട് ടോക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ്സ മാത്രമല്ല, നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ട് എത്തിയിട്ടുള്ള ഇന്നത്തെ അതിഥി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കാണുന്ന ഒരു വീഡിയോ ഉണ്ട്, കഥ പറയാം എന്ന് പറയുന്ന ആ ഒരു വാക്കുകളോടുകൂടി ആരംഭിക്കുന്ന ആ ഒരു വീഡിയോ. ചെറിയ വീഡിയോകളാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പി ടി മുഹമ്മദ്, അദ്ദേഹമാണ് നമ്മളുടെ കൂടെ എന്നുള്ളത്. വീണ്ടും തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഉൾഗ്രാമങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ളതാണ്?
4: ഒട്ടനേകം വില്ലേജുകളുണ്ട്. കാശ്മീരിലുള്ള വില്ലേജുകളുണ്ട്, അതുപോലെ ഉത്തരാഖണ്ഡിലെ ബഗ്ഗ എന്ന് പറയുന്ന ഒരു കാടിനുള്ളിലുള്ള ഒരു ഗ്രാമം. എനിക്ക് എപ്പോഴും, ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടെ ഒരു എന്താ പറയാ, തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയാൽ നേരെ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തിലേക്കാണ്. നെറ്റ്വർക്ക് അവസാനിക്കുന്നിടത്ത് നിന്നാണ് അവിടേക്കുള്ള പാതകൾ ആരംഭിക്കുന്നത്. അവരുടെ വീട് എന്ന് പറഞ്ഞാല് മൺവീടുകളാണ്. മുകളില് കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പുല്ലുകൾ മേഞ്ഞുകൊണ്ടാണ് വീടുകൾ സെറ്റ് ചെയ്യുന്നത്. വീട് എന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയാണ്, അതിന്റെ ഒരു മൂലയില് ചിലപ്പോ അടുക്കള ഉണ്ടാവും, പുറത്തെ മൂലയിൽ
3: റൊട്ടി ചെയ്യുന്നുണ്ടാവും അല്ലേ.
4: കുറച്ചുകൂടി അവരിൽ തന്നെ കുറച്ച് പണമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഒരു മൂന്ന് കൂരകൾ ഉണ്ടാക്കും
3: ഭക്ഷണത്തിന്,
4: ഭക്ഷണത്തിന് മറ്റൊന്ന് കിടക്കാൻ, മറ്റൊന്ന് കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടി. അങ്ങനെയുള്ളതൊരു ഒരു ഗ്രാമത്തെ കുറിച്ച് ഞാൻ, അവിടെ തന്നെ ഒരു കുടുംബത്തെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്ന്. മറ്റൊന്ന് കാശ്മീരിലാണ്, കാശ്മീരി ഗ്രാമങ്ങളാണ്.
3: ചില വ്യത്യസ്തമായിട്ടുള്ള വീടുകളെ കുറിച്ചും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ.
4: ചാർക്കോളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഈ നമ്മുടെ ഒരു മഞ്ഞുകാലത്തെ മഞ്ഞ് വീടുകളെ
3: പോലെ,
4: വീടുകളെ പോലെയുള്ള മൺ വീടുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആകൃതിയിൽ ഷേപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള, അതിനകത്ത് ഈ മരക്കഷ്ണങ്ങളൊക്കെ
3: വെച്ചിട്ടുള്ള
4: വീടുകൾ.
3: ഓക്കെ ഓക്കെ. അവിടുന്ന് പഠിച്ചത് എന്തൊക്കെയാണ്, ലൈഫിലേക്ക് പഠിച്ചത് എന്തൊക്കെയാണ്? ഈ യാത്രകളിലൂടെ നമ്മൾ കുറെ ഫിൽട്ടർ ആവുമല്ലോ, നമ്മളുടെ കുറെ തോട്ട്സ് ചിലപ്പോൾ ചേഞ്ച് ആവുമല്ലോ. അങ്ങനെ മനസ്സിലേക്ക് എത്തിയ ശീലങ്ങൾ എന്തൊക്കെയാണ്?
4: യാത്രകളും എന്റെ കഥകളും രൂപപ്പെടുത്തുന്നത് എന്നെയാണ് എന്ന് ഞാൻ
3: വിശ്വസിക്കുന്നു.
4: കാരണം ലോകത്ത് കുറെ മനുഷ്യന്മാരുണ്ട്, അവരെല്ലാവരും മനുഷ്യൻ മനുഷ്യനെ, ഒരു കവിത ഇങ്ങനെയാണ്, ആദമീമേ ആദമീ കോ കതിർക്കർ റംഗോ നസൽ പർ നക്കർ ഫഹർ എ ബഷർ. മനുഷ്യരിൽ മനുഷ്യനെ കാണുക എന്നത് ശരിക്കും യാത്രകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ആദമീമേ ആദമീ കോ കതിർക്കർ, മനുഷ്യരിൽ മനുഷ്യനെ മാത്രം കാണാൻ ശ്രമിക്കുക എന്നത്, അതൊക്കെ ശരിക്കും യാത്രകളിൽ നിന്നുണ്ടാവുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ഇന്നീറഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ ത്വാബ വഇല്ലം യജ്രി ലം യത്വിബി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നിരന്തരം യാത്രകൾ ചെയ്യുക, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ യാത്രകൾ ചെയ്യുന്ന മനുഷ്യർ ഒഴുകുന്ന വെള്ളം പോലെയാണെന്ന്, അതെപ്പോഴും ശുദ്ധമായിരിക്കും. പുതിയ തീരങ്ങൾ തേടി, പുതിയ കടവുകളിലൂടെ,
3: അനുഭവങ്ങളിലൂടെ
4: ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മ എപ്പോഴും ഫിൽട്ടർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. അത് യാത്രകൾ എന്ന് പറയുമ്പോ വലിയ യാത്രകളൊന്നും ആയിരിക്കണം, ചെറിയ യാത്രകളായാലും. ഇപ്പൊ നമ്മളൊന്ന് മൈൻഡ് ഫ്രഷ് ആവാനാണല്ലോ യാത്രകൾ, അങ്ങനെയുള്ള ചെറിയ യാത്രകളായാലും മതി.
3: ഇനി പോകാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇന്ന ഗ്രാമങ്ങൾ, ഇന്ന സ്റ്റേറ്റുകൾ എന്നുള്ള പ്ലാനോ?
4: എനിക്ക് ലഡാക്കില് ഉള്ള ഗ്രാമങ്ങളില് പോവാൻ, അവിടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേഘാലയ അവിടെ പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത് പോകേണ്ടതാണ് രാജസ്ഥാനിലെ ഉൾഗ്രാമങ്ങൾ. ഞാൻ പോയിട്ടുണ്ട് ഒരു ഒരു സമയത്ത്, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോകൾ എടുത്തു തുടങ്ങിയിട്ടില്ല.
3: ഇപ്പൊ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ?
4: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
3: അങ്ങനെ
4: അത്തരം യാത്രകളൊക്കെ ചേർന്നാണ് എന്നെ രൂപം.
3: അല്ല, എനിക്കൊന്ന് ആ യാത്രകളിലൂടെ ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോ ഇത്രയും മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്.
4: ഈ രാജസ്ഥാനില് ദാൽ ബാട്ടി ചൂർമ എന്നുള്ളത് അവരുടെ, ഇപ്പൊ നമ്മുടെ നാട്ടില് സദ്യ പോലെ
3: തന്നെയുള്ള,
4: കാശ്മീരിലെ വാസുവാൻ പോലെ, നമ്മുടെ അവരുടെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറയാം ദാൽ ബാട്ടി ചൂർമ. അത് പിന്നെ ഈ കൃഷിയിടങ്ങളിലൊക്കെ പോകുമ്പോ അവരുണ്ടാക്കി, പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡാണ് ദാൽ ബാട്ടി ചൂർമ. നമ്മുടെ ഒരു ഉണ്ടയാണ്
3: മറ്റേ റാഗി മുദ്ദയൊക്കെ
4: പോലെ, അതിലേക്ക് ഈ ദാല് ഒക്കെ ചേർത്തിട്ട് കഴിക്കുന്ന. കൃഷിയിടങ്ങളിൽ പോകുമ്പോ അവർക്ക് വലിയ സജ്ജീകരണങ്ങളൊന്നും ആവശ്യമില്ല, നിലത്ത് തന്നെ കുറച്ച് പിന്നെ വിറകൊക്കെ ഇങ്ങനെ മെല്ലെ കത്തിച്ചു വെച്ച് അതിലേക്ക് ഇങ്ങനെ ഈ ഉണ്ടങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാം. അങ്ങനെ വേവിച്ചെടുക്കുന്ന ദാൽബാട്ടി ചൂർമ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ
5: ഏറ്റവും ടേസ്റ്റ് തോന്നിയ ഫുഡൊക്കെ എന്തൊക്കെയായിരുന്നു?
4: അത് കാശ്മീരിലെ വാസ്വാൻ തന്നെ.
5: എന്താണ് അതിന്റെ ടേസ്റ്റ്?
4: അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ രുചി മാത്രമല്ല, പകരം അതിന്റെ ഒരു അത് സെർവ് ചെയ്യുന്നൊരു രീതി ഭയങ്കര രസമാണ്. താളമുണ്ട് അത്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു രസം കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരിലെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കണം. ഞാൻ അങ്ങനെ ഒരു കല്യാണത്തിന് പോയപ്പോ ഈ കാശ്മീരി വാസ്വാൻ എന്ന് പറയുന്നത് 36 തരം വിഭവങ്ങളാണ്. അതിൽ 30 മട്ടൺ വിഭവങ്ങളാണ്
5: എന്നുള്ളത്
4: പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മള് 4 പേർ ചേർന്ന് ഒരു ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് വേണ്ടത്. നിലത്തിരുന്നാണ് ഭക്ഷണം
5: വിളമ്പുക.
4: കല്യാണത്തിനായാലും അല്ലാതെ സമയങ്ങളായാലും
5: നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക.
4: നിലത്ത് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും. 4 പേർ ചേർന്ന് 4 പേർക്ക് ഒരു തളി
5: പ്ലേറ്റ്.
4: അതിൽ 2 തരം ചോറുണ്ടാകും, അതിലേക്ക് കബാബൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ കരുതും ഇത് ഇവിടെ അവസാനിച്ചു എന്ന്.
5: തുടങ്ങുന്നതേ
4: പിന്നെ ഓരോ ഈ വിളമ്പുന്നയാൾക്ക് വാസ എന്നാണ് പറയാ, അദ്ദേഹം ഇങ്ങനെ വരും, ഓരോ ചെമ്പുമായിട്ട് ഇങ്ങനെ വരും. നമുക്ക് ആവശ്യമുള്ള 4 ഇപ്പൊ തൊബക് മാഷ് വരും, റോഗൻ ജോഷ് വരും, രിഷ്ത വരും, ഗുസ്താബ് വരും, അതുപോലെ സാഗ് വരും. ഓരോന്നും ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വരും. ഇതൊരിക്കലും ഒരു ഒരാൾക്ക് പോലും കഴിച്ചു തീർക്കുക സാധ്യമല്ല,
5: പറ്റില്ല.
4: അപ്പൊ അതിനു വേണ്ടിട്ട് ആദ്യം തന്നെ അവര് നമുക്ക് ഓരോ കവറുകൾ തന്നിട്ടുണ്ടാവും. ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല്ല് കുത്താനുള്ള ഒരു ഒരു സ്റ്റിക്ക് തരും, ഒരു ഒരു കുപ്പി വെള്ളം തരും, മിനറൽ വാട്ടർ, പിന്നെ ടിഷ്യൂ, ഒരു ടിഷ്യൂ തരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു കവർ ഉണ്ടാവും. അപ്പൊ നമുക്ക് കഴിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ നേരെ ഈ കവറിലേക്ക് ഇങ്ങനെ മെല്ലെ മാറ്റിയിടുക. ഇത് നമ്മുടെ
5: വീട്ടിലേക്കുള്ളതാണ്.
4: അപ്പൊ കല്യാണത്തിന് വിളിക്കുക വീട്ടിലുള്ള എല്ലാവരും വരും എന്നല്ല, പകരം വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രതിനിധികൾ വരിക, വീട്ടിലേക്ക് ആവശ്യമായ പൂർണ്ണമായ വിഭവങ്ങളായിട്ട് ഇവര്
5: തിരിച്ചു പോവുക.
4: നല്ല സംസ്കാരമാണ്. ചോറുണ്ടാവൂല, പകരം ഈ ഇറച്ചി വിഭവങ്ങൾ മാംസങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തപ്പോ അതിൽ പറഞ്ഞത് വയറും നിറഞ്ഞു, മനസ്സും
5: നിറഞ്ഞു,
4: കവറും നിറഞ്ഞു.
5: അപ്പൊ ഇതുപോലെ വേറെന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? ഇതിപ്പോ കേട്ടപ്പോ ഭയങ്കര കൗതുകം തോന്നി. ഇതുപോലെയുള്ള ഭക്ഷണം കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ.
4: ഭക്ഷണം സത്യത്തില് ഈ ഗ്രാമങ്ങളിലെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നത് അവരുടെ തന്നെ വിഭവങ്ങളായിരിക്കും. ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് അവര് വിളയിച്ചെടുത്തതായിരിക്കും. പിന്നെ അവരുടെ എരുമയിൽ നിന്നുള്ള പാല് കൊണ്ടുള്ള ചീസും പിന്നെ തൈരും ഒക്കെ ആയിരിക്കും. നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചൂടോടെ ഇങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് എത്തും. പിന്നെ അത് കഴിക്കുന്ന രീതി, നമ്മുടെ നാട്ടിലെ ഡൈനിങ് ടേബിൾ, ഞാൻ ഇന്ന് വരെ ഒരു ഗ്രാമത്തിലും നിന്നും ഡൈനിങ് ചെയർ, ഡൈനിങ് ടേബിൾ ചെയർ സംവിധാനം ഇന്ന് വരെ കണ്ടിട്ടില്ല. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മാറിയിട്ട് പൂർണ്ണമായിട്ട് മാറി. പക്ഷെ ഇത് ഭയങ്കര രസമുള്ള ഒരു സംസ്കാരമാണ്. ഞാൻ എന്റെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട് വ്യത്യസ്തമാണ്,
5: പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം.
4: ട്രൈ ചെയ്യാം. നമ്മുടേത് മോശമാണെന്നോ അവരുടെ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്.
5: കൗതുകം
4: ചാർപ്പായി എന്ന് പറയുന്ന, ചാർപ്പായി എന്ന് പറഞ്ഞാൽ അവരുടെ കട്ടിലാണ്. കട്ടിൽ എന്ന് പറഞ്ഞാല് പിന്നെ അത് കയറുകൾ, അതിന്റെ അപ്പുറവും ഇപ്പുറവും ഓരോരുത്തർ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കും. നടുവിലൊരു ചെറിയ പലക കഷ്ണം വെച്ച്
5: അതിന്
4: ഭക്ഷണം ഇങ്ങനെ വെക്കും. അപ്പൊ കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ പലക കഷ്ണത്തിൽ മാത്രം ഒതുങ്ങും. അപ്പൊ നമ്മള് കയ്യിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ ഗോതമ്പ് റൊട്ടിയും, അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം ഉണ്ടെങ്കിൽ ബാജറ റൊട്ടി ആയിരിക്കും, അത് കഴിക്കാം. അതിന്റെ കൂടെ അവരുടെ കറി ഉണ്ടാവും. പിന്നെ സാലഡ് വളരെ പ്രധാനമായിരിക്കും അവരുടെ ഇതില്. അതിൽ ഉള്ളി ഉണ്ടാവും, പിന്നെ ഒരു കഷ്ണം മുളക് ഉണ്ടാകും, പിന്നെ ഈ വൈറ്റ് കാരറ്റ്, അത് എന്താണ് പറയാ, മുള്ളങ്കി,
5: മുള്ളങ്കി റാഡിഷ്, മുള്ളങ്കി
4: റാഡിഷ്, അതുപോലെ സാധാരണ കാരറ്റ്, പിന്നെ കുക്കുംബർ.
5: കുക്കുംബർ മെയിനാണ്,
4: മെയിൻ
5: സംഭവമാണ്. ഓക്കെ. പലപ്പോഴും സാറിന്റെ പല വീഡിയോസിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഇവിടുത്തെ, അല്ലെങ്കിൽ ഏത് പ്രദേശമാണോ അവിടുത്തെ തനി നാടൻ ഭക്ഷണം എന്ന്. എന്താണ് അങ്ങനെ ഒരു ടൈറ്റിലേക്ക് പോകുന്നത്?
4: അതിനപ്പുറം ഒരു ടൈറ്റില്
5: കൊടുക്കില്ല.
4: ഞാൻ കൂടെ ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഞാൻ തനിനാടൻ എന്ന് പറയും.
5: അടിപൊളി അടിപൊളി അടിപൊളി
4: തനിനാടൻ ഭക്ഷണം, കാരണം അതിനപ്പുറം അതിനൊരു വിശേഷണം ഇല്ല.
5: ഇല്ല, അടിപൊളി അടിപൊളി.
4: ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കുറെ വേറെയും നമ്മുടെ നാടിന്റേതായ ഒരു ഭക്ഷണം ശീലം എന്നത് പിന്നെ ചോറും കറിയും ഒക്കെ ആണല്ലോ, അതിനെ നമ്മൾ നാടൻ ഭക്ഷണം എന്നുള്ള പറയാം. അപ്പൊ അതുപോലെ അവരുടെ നാടൻ ഭക്ഷണം ഓരോ സ്ഥലത്തെത്തുമ്പോഴും മാറുകയാണിത്,
5: ഓരോ ഏരിയ അനുസരിച്ച് മാറ്റങ്ങൾ,
4: പെട്ടെന്ന് മാറ്റങ്ങൾ വരും. പിന്നെ രാജസ്ഥാനിൽ തന്നെ രാജസ്ഥാനി താലിയുണ്ട്, ദാൽബാട്ടി ചൂർമയുണ്ട്, പിന്നെ ഹരിയാനയിൽ ഹരിയാനൻ താലിയുണ്ട്, പിന്നെ കാശ്മീരിലാണെങ്കിൽ വാസ്വാൻ ഉണ്ട്, പിന്നെ ഓരോ വീട്ടിലുള്ള ഭക്ഷണം ഒരു മിനി വാസ്വാൻ ആയിരിക്കും. വാസ്വാൻ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിളമ്പുന്നത് കല്യാണങ്ങളിൽ
5: മാത്രമാണ്.
4: ഇനിയിപ്പോ ഞാൻ ലഡാക്കിൽ പോകുമ്പോ ലഡാക്കിലെ ഭക്ഷണം വേറെ വളരെ വ്യത്യസ്തമാണ്,
5: അതിനെ
4: കുറിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് ചെയ്യണം.
5: നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോർ
4: ചെയ്തിട്ടില്ല,
5: എനിക്ക് തോന്നുന്നു അവിടെയും കുറേ അധികം ഗ്രാമങ്ങളുടെ
4: വ്യത്യാസങ്ങളുണ്ട്,
5: കുറെ വ്യത്യാസങ്ങളുള്ള
4: ഭംഗിയുള്ള ഗ്രാമങ്ങൾ എന്ന് എനിക്ക് തോന്നിയത് വെസ്റ്റ് ബംഗാൾ, ബീഹാർ
5: ഭാഗങ്ങളാണ് ഗ്രാമം
4: എന്നുള്ള നില.
5: പിന്നെ പറഞ്ഞില്ല ഡൽഹിയിൽ ഒരു ബുക്ക് ഹൗസിനെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ?
4: ഞാൻ പുസ്തകം വായിക്കുന്ന ശീലം ഉണ്ട് എനിക്ക്, അപ്പോ
5: സെക്കൻഡ് ഹാൻഡ് ബുക്സിന്റെ
4: അത് തുടങ്ങുന്നത് എങ്ങനെയാണ്, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ അല്ല, സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മുടെ ഡൽഹിയിലാണ് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് വൺ ഡേ ആണ്, ഒറ്റ ദിവസം. അന്ന് എല്ലാവരും യു പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾ പോലും അവിടെ നിന്നാണ് പുസ്തകങ്ങൾ വാങ്ങുന്നത്. എല്ലാ പുസ്തകങ്ങളും ഉണ്ട്, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുണ്ട്, മുതിർന്നവർക്കുള്ള പുസ്തകങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള പുസ്തകങ്ങളുണ്ട്. വലിയ രസകരമായ ഒരു കാഴ്ച, നമുക്കും പുസ്തകങ്ങളുണ്ട്.
5: അങ്ങനെ അപ്പൊ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരനൊക്കെ ആരാണ്?
4: എനിക്ക് ബഷീറിന്റെ പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്,
5: ഇഷ്ടമാണ്.
4: പിന്നെ അതാണ് ഞാൻ ഇടയ്ക്കിടെ വായിക്കുന്നത്. പിന്നെയും പുസ്തകങ്ങൾ എം മുകന്ദന്റെ ഡൽഹി ഗാഥകൾ
5: ഇഷ്ടമാണ്.
4: പിന്നെ ചരിത്ര പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്.
5: ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് ഈ യാത്രനെ അതെങ്ങനെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട്?
4: പുസ്തകങ്ങളാണ് ശരിക്കും എന്നെ രൂപപ്പെടുത്തിയത്. പിന്നീടാണല്ലോ എന്നിലേക്ക് യാത്രകളൊക്കെ കടന്നു
5: വരുന്നത്.
4: നമ്മള് ഇങ്ങനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ വായന വളരെ പ്രധാനമാണ്.
5: വായിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാനും പറ്റില്ല, പറയാനും പറ്റില്ല.
4: നമ്മള് മൊബൈലിലൊക്കെ അപ്ഡേഷൻ ഉണ്ടാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള അപ്ഡേഷൻ ശരിക്കും വായന,
5: ബുക്സും വായന തന്നെയാണ്. ഉറപ്പായിട്ടും. ഈ പറഞ്ഞ ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി എന്താണ് ഇങ്ങനെ യാത്രകളൊക്കെ എങ്ങനെ കാണുന്നു?
4: എല്ലാവരും നല്ല രീതിയിലാണ് കാണുന്നത്. എന്റെ കൂടെ ചില യാത്രകളിലൊക്കെ എന്റെ വൈഫ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ മഞ്ഞുകാലത്ത് കാശ്മീരിലേക്ക് എന്റെ കൂടെ
5: വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ സമയത്തേക്ക് ഫേസ് ചെയ്ത് പോകുന്ന ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് സെറ്റാക്കി പോകും? ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും ബാഗില്?
4: യാത്രയിൽ സേഫ്റ്റി വളരെ പ്രധാനമാണ്. അപ്പോ നമ്മള് ഇപ്പോ ഒരു മഞ്ഞു കാലത്തുള്ള സമയത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയുള്ള ജാക്കറ്റ് വേണം, രണ്ടോ മൂന്നോ ഡ്രസ്സുകൾ അധികം വേണം, പിന്നെ ഹൂഡി
5: വേണം,
4: പിന്നെ അതിനനുസരിച്ചുള്ള ഷൂ വേണം, സോക്സ് വേണം, കയ്യുറകൾ
5: വേണം.
4: അത് നിർബന്ധമാണ്, അതില്ലാതെ സാധ്യമല്ല.
5: അപ്പം സാർ ചില ലേണിംഗ് സെന്ററുകളിൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ?
4: ഗ്രാമങ്ങളിൽ ഒട്ടുമിക്ക കുട്ടികളും സ്കൂളിലെത്തുന്നത് വളരെ
5: കുറവാണ്.
4: ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും എനിക്ക് ബോധ്യപ്പെടുന്ന വസ്തുതകളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ അവ കുട്ടികളെ തിരികെ സമീപത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം ആരംഭിച്ചാലോ
5: എന്ന് മനസ്സിൽ ചിന്തിച്ചു.
4: അങ്ങനെയാണ് ലേണിംഗ് സെന്ററുകൾ ആരംഭിച്ചത്.
5: എന്നാലും ഇനിയും യാത്രകൾ തുടരട്ടെ, കഥകൾ തുടരട്ടെ, എല്ലാവിധ ആശംസകളും.
4: താങ്ക് യു സോ മച്ച്.
5: ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിന്റെ സഞ്ചാരം. യാത്രികനും വ്ളോഗറുമായ പി ടി മുഹമ്മദ്, അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. വ്യത്യസ്തതകൾ നിറഞ്ഞ ആ ഒരു വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു അതിഥിയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കേൾക്കാം. കേട്ട് കൂട്ടുകൂടാം.
6: This is Radio Suno 91.7 FM, Qatar's favorite radio station.
5: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ചെന്നൈ ബീറ്റ്സ്.
8: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
9: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്
2: അപ്പോസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500499.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ്, ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം

0: റേഡിയോ സുനോ 91.7 FM.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അപ്പുസിദ്ര ആൻഡ് ബൾവ വില്ലേജ്. ഒപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. കോൾ 5500498.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at all

0: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
2: മഴപാടും കുളിരായി
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തർ മക്കൾ അനേവർക്കും வணக்கம். நான் உங்க பாலகர் அந்தோனியாசன் பேசுறேன்.
2: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.

നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.